0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. മനസിൻ

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ദിവസങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രതീക്ഷകൾ ഉണ്ടാവണം. നല്ല പ്രതീക്ഷകൾ ഉണ്ടാവുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾക്കൊരു എനർജിയും ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാവുന്നത്. ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ നമ്മൾ ലേസി ആയിട്ട് മാറും. ആ മടി കൊണ്ട് തന്നെ നമുക്കില്ലാത്ത അസുഖങ്ങൾ വരും. അപ്പൊ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കണം. ആ ചെയ്യാനുണ്ടാവുന്നത് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുമ്പോഴാണ്. അതും നല്ല നല്ല പ്രതീക്ഷകളായിരിക്കണം. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ചില പ്രതീക്ഷകൾ ഉണ്ടാകും. നമുക്കൊന്ന് ട്രൈ ചെയ്താൽ നമുക്കത് കിട്ടും, അങ്ങനെയുള്ളത്. അപ്പൊ അതിനെ നമ്മൾ പ്രതീക്ഷിക്കുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മുടെ ഒരു പ്രതീക്ഷ, നമ്മുടെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇത് റേഡിയോ സുനോ. സ്റ്റേ ട്യൂൻഡ്.

കേട്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും നല്ല നല്ല പ്രതീക്ഷകൾ ഉണ്ടാവണം. അതായത് ഈ പ്രതീക്ഷകൾ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ട്, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണാറുണ്ട്. അപ്പൊ ഉണർന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എനിക്കത് വേണം, എനിക്കത് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കും, അപ്പൊ എനിക്ക് അവിടെ പോകണം. അങ്ങനെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. അതേക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ചിന്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അത് ബ്രെയിനിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് പിന്നെ അതിലേക്കുള്ള വഴി നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെ അതിലേക്ക് അങ്ങനെ നയിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിൻ്റെ. കുറേ ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ നമ്മളെ അതിലേക്ക് നയിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത്. പക്ഷെ എപ്പോഴും ഈ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമുക്ക് സന്തോഷം മാത്രമാണോ തരിക? കേൾക്കൂ ഇത് റേഡിയോ സുനോ.

പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടാവോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, ഓ എന്ത് സ്വപ്നം, എന്റെ സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടതൊന്നും എനിക്കിതുവരെ നേടാൻ പറ്റിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ഓരോ ദിവസം കടന്നു പോകണം, അതിങ്ങനെ തട്ടിമുട്ടിപ്പോകും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ജീവിതം തന്നെ നിരാശയോടുകൂടി കാണുന്ന ആൾക്കാർ, എല്ലാം എന്തൊരു കാര്യമാണെങ്കിലും, അത് ചെറിയൊരു കാര്യമാണെങ്കിലും വലിയൊരു കാര്യമാണെങ്കിലും നിരാശയോടുകൂടി മാത്രം സമീപിക്കുന്ന ആൾക്കാരുണ്ടാകും. അതും നേരത്തെ പറഞ്ഞതുപോലെ ഏത് സമയവും ഈ നിരാശയോടുകൂടി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ആ നിരാശ മാത്രമാണ് ഫീഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ശരിയാവില്ല, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്ന് പറയില്ലേ, അത് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ചിന്ത എന്താണോ അത് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിരാശപ്പെടാനായിട്ട് പാടില്ല, നെഗറ്റീവ് ചിന്തകളോടുകൂടി ഒരു കാര്യത്തെ സമീപിക്കാനായിട്ട് പാടില്ല, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, നല്ല നല്ല പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്.

പ്രതീക്ഷകൾ നല്ലതാണ്, പക്ഷേ വ്യക്തികളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അത്ര നല്ലതാണോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കവിത പഠിച്ചപ്പോ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാമ്പൂവ് കണ്ടിട്ടും മക്കളെ കണ്ടിട്ടും കൊതിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മക്കളെ മാത്രമല്ല, നമ്മൾ ഒരിക്കലും വ്യക്തികളെ കണ്ട് കൊതിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം നമ്മൾക്കൊരാളോട് വളരെ ആരാധന തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് വളരെ അടുപ്പം തോന്നുന്നു, അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം വേണമെന്ന് തോന്നുന്നു, പക്ഷെ അവർക്ക് അതുപോലെ തിരിച്ച് തോന്നണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി അത്തരക്കാരെ സമീപിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു ഇവർ നമ്മുടെ ലൈഫിൽ വേണമെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു സർക്കിളിലുള്ള ഒരു കുട്ടിയോട് നമുക്കൊരു പ്രത്യേകം അറ്റാച്ച്മെന്റ് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അവരെന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, എപ്പോഴും നമ്മുടെ കൂടെ വരണം അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആൾക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വരും, ഷോ ഞാൻ ഇത്രയ്ക്ക് നിന്നിട്ടും എന്നേക്കാൾ വലിയൊരു ഫ്രണ്ട് അവൾക്ക് ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമ്മുടെ ഉള്ളിലായിരുന്നു, അവർക്ക് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വേറെയാണ്. അപ്പൊ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വ്യക്തികളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്, പകരം നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രതീക്ഷകളായിരിക്കും എപ്പോഴും നന്നാവുക. എല്ലാവർക്കും പ്രതീക്ഷകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: is Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: anytime. For more information, call 4411133.
1: And
2: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
3: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് June 23, ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ഡേ ആദ്യം തന്നെ വിഷ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നേരെ ഒന്ന് ഫുട്ബോൾ ലോകത്തേക്ക് പോകാം.
4: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
3: ഫുട്ബോൾ ലോകത്ത് നിന്നും അപ്ഡേറ്റുകൾ ഇന്ന് മോർണിംഗിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നേരെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, ഇന്നലത്തെ മാച്ച് കണ്ട് സന്തോഷിച്ച ആളുകൾ എത്ര പേരുണ്ട്. ഇന്നലത്തെ മത്സരത്തിന്റെ ആ ഒരു വിശേഷങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ആ ഒരു ഇരട്ട ഗോൾ മികവില് ലോകകപ്പിൽ ഓസ്ട്രിയനെ തകർത്തുകൊണ്ട് നിലവിൽ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന അടുത്തൊരു സ്റ്റേജിലേക്ക് മുന്നേറി എന്നുള്ളതാണ് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ഡാലസ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ ആ ഒരു അതിഗംഭീര വിജയം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിജയത്തോടുകൂടി ഗ്രൂപ്പ് ജെയിൽ നിന്നും അർജന്റീന അടുത്തൊരു സ്റ്റേജിലേക്ക് മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം. മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ റെക്കോർഡുകളൊക്കെ തകർത്തുകൊണ്ട് മെസ്സി ഇങ്ങനെ അടിച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇന്നലത്തെ ആ ഒരു മാച്ചോടുകൂടി ലോകകപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന നമ്മുടെ ജർമ്മനിയുടെ ക്ലോസെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് മെസ്സി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ലോകകപ്പ് ഗോൾ നേട്ടം 18 മെസ്സി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തെ മാച്ചിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ വിശേഷങ്ങൾ, ഇന്നലെ മാച്ച് കണ്ടതിന്റെ സന്തോഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 5000917 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. കൂടെ തന്നെ എർലിംഗ് ഹാലൻഡിന്റെ ഫാൻസ് അദ്ദേഹത്തോടൊരു പ്രത്യേക സ്നേഹമുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹവും ഇരട്ട ഗോളുമായിട്ട് തകർത്തു എന്നുള്ളതാണ്. സെനഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നോർവേ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവര് തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഐയിലെ ഒരു മത്സരങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അവർ ആഫ്രിക്കൻ കരുത്തനന്മാരായിട്ടുള്ള സെനഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നോർവേയും കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ തന്നെ ഫ്രാൻസിന്റെ വിജയത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അത് ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിച്ച ഒരു മത്സരം കൂടിയായിരുന്നു. ഇറാഖിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസും നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇരട്ട ഗോളുമായിട്ട് തിളങ്ങി എംബാപ്പയും തകർപ്പനായിട്ട് ഈ വേൾഡ് കപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി നമ്മളെ കേൾക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പം നിങ്ങൾക്കരികിലേക്ക് വരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. കൂടെ നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പം സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകളിലേക്ക് ഒന്ന് പോകുന്ന സമയമാണ്. ഇഫ്തിഹാറുദ്ദീൻ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് മുരളി. അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അമിതമായ ചിന്തകളാണ് അസാധാരണമായ കഴിവുകൾ കണ്ടെത്താനും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും തടസ്സമാകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മണി മഷിങ്ങളുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. രവിശങ്കർ ജി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ രാജേഷ് മട്ടയ്ക്കൽ അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. വിജയൻ ആർ എസിന്റെ മോർണിംഗ് മെസ്സേജ് എത്തുന്നു. കൂടെ ഈ ദിവസത്തിന്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ റിയാസ് ആണ് കേട്ടോ. സുപ്രഭാതം എല്ലാവർക്കും. ഒരു കിഡിലൻ ദിവസം ആശംസിക്കുന്നു. ഉമേഷ് ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ഉമേഷ്. നമ്മുടെ റഫീഖ് കലേരി അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, ആദ്യ കളിയിൽ ഹാട്രിക് നേടി അയാൾ വീണ്ടും ചരിത്രത്തിലേക്ക് നടന്നു കയറി. രണ്ടാമത്തെ കളിയിൽ മധുര 17 കടന്ന് അയാൾ ഇതുവരെ ആരും എത്തിപ്പിടിക്കാത്ത 18 കടന്നു. മാന്ത്രികനാണ് അയാൾ. കാലുകൊണ്ട് മായാജാലം കാണിക്കുന്ന മഹാമാന്ത്രികൻ. ആ ഒരു ഒരു അടിപൊളി കുറിപ്പ് ഇവിടേക്ക് അയച്ചിരിക്കുന്ന റഫീഖ് കല്ലേരിയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ടൈറ്റിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ഒരു കാര്യം കൂടെയാണ് മഹാമാന്ത്രികൻ. കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നലത്തെ മാച്ചിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുക കേട്ടോ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത് എന്നുള്ളത് കൂടി ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത കുട്ടീസ് ജോയിൻ ചെയ്യാണ്. ആരൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ആഡം, എയ്ഡൻ, അൽന ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. അവർക്ക് 3 പേർക്കും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. നെക്സ്റ്റ് മുനീർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓഹ്, മെസ്സിയുടെ ഫോട്ടോ ഇങ്ങനെ അയച്ചു തന്നിട്ട്, ജിന്ന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ എന്നാലും ഇന്നലത്തെ വിജയം അർജന്റീന ഫാൻസിന് കൂടുതൽ കൂടുതൽ സന്തോഷം നൽകിയിട്ടുണ്ട്. ഷബിൻ ഷാജഹാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആര്യനും സുലേഖയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അവരൊരു പാട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനത് തീർച്ചയായിട്ടും വഴിയെ കുറച്ച് ടൈം എടുക്കും. എനിവേ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ സോനോ. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ സൺഡേ ആണോ? മാറിപ്പോയല്ലോ. ഓക്കെ, ആ മെസ്സേജ് മാറിപ്പോയതാണ് കേട്ടോ. ഇന്ന് ട്യൂസ്ഡേ ആണ്. ഓക്കെ ഓക്കെ. സ്റ്റേ ബ്രൈറ്റ് ആൻഡ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അക്ഷര അക്ഷജ് അവരുടെ മോർണിംഗ് മെസ്സേജ് നമുക്ക് അയക്കുന്നുണ്ട്. പ്രഭു മാടമ്പിക്കാട്ടിൽ, ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറയുന്നു. ഹർഷിക നന്ദിക ജോയിൻ ചെയ്യുന്നുണ്ട്. വാഴ ടൂലെ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അസ്ബാൻ അസാദാണ് ആ പാട്ട്, തൂക്കി എന്നുള്ള പാട്ടുണ്ട്, തൂക്കി ചുവന്ന കരങ്ങളോടെ, ആ പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പാട്ട് ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പ്രദീപിനും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. അങ്ങനെ കുട്ടീസൊക്കെ ഒരു ഒരു വെക്കേഷൻ മൂഡിലേക്ക് എത്തിയോ എന്ന് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മെസ്സേജിലൂടെ തോന്നുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ബൈ ശ്രിയ, മയാസ ആൻഡ് എംലിയ ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഇവാനിയ റോബിൻ സെലിബ്രേറ്റിംഗ് 10th ബർത്ത്ഡേ ടുഡേ. ഓ, വിഷ് ചെയ്യുന്നത് പപ്പയും അമ്മയും എൽനയും കൂടെ ചേർന്നിട്ടാണ്. ഇന്ന് നമ്മുടെ ഇവാനിയ റോബിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇവാനിയ കുട്ടിക്ക് വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

ജസ്റ്റേച്ചിന്റെ ഗുഡ് മോർണിംഗ്. ടീച്ചറിന്റെ വെരി വെരി ഗുഡ് മോർണിംഗ്. ജസ്റ്റേച്ചി സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. സുഖം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു. ഷാന്റെ മോർണിംഗ് മെസ്സേജ്, ടീച്ചറിന്റെ ഷാന്റെ അക്കൗണ്ടിൽ നിന്നും സയോഗ പേരുള്ളാലോ, അടിപൊളി പേരാണ് കേട്ടോ, സയോഗ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് ഞാൻ കരുതുന്നു. അന്ന ബ്രിജൻ എലവൻറ്റ്, ഓ എൻ്റെ അമ്മ അടിപൊളി. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് അവന്തിക്ക കുട്ടി ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് അവന്തിക്ക. കൂടെ തന്നെ അൽബയാൻ മാലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. അൽസയാൻ മാലിക്കും അൽബയാൻ മാലിക്കും വെരി സ്പെഷ്യലായിട്ടൊരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത ആ പാട്ടിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. കുറച്ചും എൻ്റെ അടുത്തൊരു പാട്ട് ചോദിച്ചല്ലോ, ആ പാട്ടിലേക്ക് തന്നെ തൂക്കി ചുവന്ന കരങ്ങളോടെ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Let's play football.
0: Football Mania.
4: അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് ആരാധകർ വഴിക്കിരുവശവും തടിച്ചുകൂടിയിരുന്നു. ഈ മത്സര ദിവസം കൊൽക്കത്തയിലെ സ്കൂളുകൾക്കെല്ലാം അവധിയായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മത്സരം 80,000 പേർ നേരിട്ട് കണ്ടു. 1977 ആ ചരിത്ര സംഭവം. പെലെ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം, അതും കൊൽക്കത്തയിൽ. കാഴ്ചക്കാരനായിട്ടായിരുന്നില്ല ആ വരവ്, പന്ത് തട്ടാൻ തന്നെയായിരുന്നു. സൗഹൃദ മത്സരത്തിൽ വടക്കേ അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടി മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു.
3: Let's play football.
0: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Waterbill. Stay hydrated and stay tuned.
8: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
9: Brought to you by
10: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
11: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
12: നമ്മളുടെ കുട്ടീസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പം വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്ന് സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ട് റേഡിയോ സുനോയും സഫ വാട്ടറൊക്കെ ചേർന്ന് നിങ്ങളെ സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഇന്ന് ചോദ്യമൊന്നും ഇല്ലേ എന്നുള്ള ചോദ്യം എനിക്ക് വന്നു. അപ്പം നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്, നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരവും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നോർവേയുടെ ഫിഫ വേൾഡ് കപ്പ് സെലിബ്രേഷനിൽ, ഈ വേൾഡ് കപ്പ് സെലിബ്രേഷനിൽ വൈറലായിട്ടുള്ള അവരുടെ ഫാൻസിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്, അതിനൊരു പേരുണ്ട്. നോർവേ ഫാൻസിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് സെലിബ്രേഷന് ഒരു പേരുണ്ട്. അതായത് അവർ ഭയങ്കര രസമായിട്ടാണ് അവർ ഒരുമിച്ച് ആ ഒരു കാര്യം ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയെ കാണാനാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര ആവേശമാണ്. അത് ഈ പറഞ്ഞാലും ഭയങ്കര വൈറലായിട്ട് മാറിയിട്ടുണ്ട്. നോർവേ ഫാൻസിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് സെലിബ്രേഷന് ഒരു പേരുണ്ട്. ആ പേരെന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പം വലിയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് അതിൻ്റെ പേരെന്നുള്ളത്. അപ്പോൾ ആ ഒരു പേര് സെർച്ച് ചെയ്തിട്ട് കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ അടിപൊളിയായിട്ട് അയച്ചു തരാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ അതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. അബി ചക്കുവിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. അനൂപിൻ്റെ ഗുഡ് മോർണിംഗ് ദാ ഇവിടെ ജോയിൻ കിട്ടിയിട്ടുണ്ട്. അനൂപിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറിക്കാന്നറിയാമോ? ആര്യൻ, അനൂപ്, അമേയ, അനൂപദിത്, പ്രവീൺ, ആരാധ്യ പ്രവീൺ, എഡ്വേർഡ്, റിൻറ്റു, എൻ്റെ അമ്മ, ഒരു ഫുൾ ഗ്യാങ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ പോട്ടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. ഫുൾ ടീമിന് ഒരു ഒരു ഫുൾ ഗ്യാങ് ആണത് അവർക്ക് എല്ലാവർക്കും കേട്ടോ. ഷാജിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർ ബിർള പബ്ലിക് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. ഗുഡ് മോർണിംഗ്, മറ്റൊരാൾ എഴുതിയതോ സംസാരിച്ചതോ ആയ വാക്കുകളുടെ കൃത്യമായ ഓക്കെ എന്താണ് ഷാജിദ് ഉദ്ദേശിച്ചൊരു മോർണിംഗ് കോട്ടായിട്ട് ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. ഫയാസ് വാരിസ്, അഭിമോൻ, ആര്യ, റേച്ചൽ, ഇഷാന, എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ലെൻജുവിൻ്റെ വക ഗുഡ് മോർണിംഗ് മെസ്സേജ്. ഓക്കെ, അവർ ബിർളയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൻ്റെ കൂടെയുള്ളൊരു അടിപൊളി സെൽഫി അയച്ചു തന്നിട്ടുണ്ട്. ആഗ്നേ എന്നാണ് മോൻ്റെ പേര്. അപ്പം മോനും ഒരു നല്ല മോർണിംഗ് രണ്ടുപേർക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് അൽസയാൻ മാലിക്കാണ്. ഓക്കെ ഒരു ഒരു ഒരു സോങ് ആണ് ചോദിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്യാട്ടോ, ഉറപ്പ് പറയുന്നില്ല നമ്മുടെ അൽസയാൻ മാലിക് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നൗറിനും നസ്റിനും എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നൗറിൻ ആൻഡ് നസ്റിൻ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് അർജൻറ്റീന, അർജൻറ്റീന, അർജൻറ്റീന, മെസ്സി, മെസ്സി. ഓക്കെ, എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത് കേട്ടോ, അർജൻറ്റീന, അർജൻറ്റീന. ഓക്കെ, അപ്പം അഫ്സാറാണ് മെസ്സേജ്. അഫ്സാർ ഷായാണ് ആ ഒരു ഒരു മാസ് വിശേഷമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ വിജീഷ് കുമാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിജീഷ് കുമാർ കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ഫയാസ് ഫാരിസും അഭിമോനും ആര്യം റേച്ചലും ഇഷാനയും കൂടെ അവരുടെയും റൈറ്റ് ആൻസർ കിട്ടുന്നുണ്ട്. ഗിരീഷ് റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. അയക്കുന്ന ആരാണ്? ബാസം, അസ്ബ, സൈനബ്, അർസാൻ. ഓക്കെ, അവരുടെ മെസ്സേജാണ്. കറക്റ്റായിട്ട് തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ട്. ഡി കെയുടെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ് റൈറ്റ് ആൻസർ അയക്കുന്നത്? സാഹിദും വാഹിദും ആണ് കേട്ടോ. റൈറ്റ് ആണ്, കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ശ്രിയ, മയാസ ആൻഡ് എംലിയ റൈറ്റ് ആയിട്ട് തന്നെ അവരും അയക്കുന്നു. നെക്സ്റ്റ് സന്തോഷ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഞാൻ റൈറ്റ് ആൻസറും ആളും അയച്ചു വരുന്നുണ്ട്. ഹെലൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആണ് കേട്ടോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജിഷ ജിസിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ അവരുടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അവരിവിടേക്ക് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാജഹാൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. നെക്സ്റ്റ് ജസ്റ്റ് ചേച്ചിയും കണ്ടുപിടിച്ചു, ചെറിയ പേരിലൊരു ചെറിയ വ്യത്യാസം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ട്, ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട് കേട്ടോ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, നോർവേയുടെ വൈറൽ ഫുട്ബോൾ വേൾഡ് കപ്പ് സെലിബ്രേഷൻ ഒരു പേരുണ്ട് അവരുടെ ആ ഒരു, അവർ അടിപൊളിയായിട്ട് പല സ്ഥലങ്ങളിലും ആ ഒരു ആക്ട് ചെയ്യാറുണ്ട്, അപ്പോൾ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഓക്കെ, മാധവ് മനോജും മാനവ് മനോജും ജോയിൻ ചെയ്യുന്നുണ്ട് അവരുടെയും. ഓ അടിപൊളി, ഒരു ഫോട്ടോ ഒക്കെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണല്ലോ രണ്ടുപേരും, മാധവും ഹാപ്പിയാണ് മാനവും, രണ്ടുപേരും അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഫോട്ടോ എനിക്കെടുത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, ചോദ്യം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഉത്തരവും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു, അയച്ചിട്ടുള്ളൂ കേട്ടോ. ചോദ്യം ഇതാണ്, നോർവേയുടെ അവരുടെ ആ ഒരു വേൾഡ് കപ്പ് സെലിബ്രേഷൻ, ഇത്തവണത്തെ വേൾഡ് കപ്പ് സെലിബ്രേഷൻ അടിപൊളിയാണ്, ഭയങ്കര വൈറലാണ്, അതൊരു പേരുണ്ട് അതിന്, ആ ഒരു പേരെന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. യഷ്മി നസീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാ മെസ്സേജ് അയക്കുന്നത്? ഫൈസാൻ ആൻഡ് ഷസിൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് കാശി ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് കാശി, ഒരു ഗ്രേറ്റ് ഡേ എല്ലാവർക്കും കാശി വിഷ് ചെയ്യുന്നുണ്ട് ഭവൻ സ്കൂളിൽ നിന്നും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാജുൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്, ഈ നമ്മുടെ പ്രിൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും അയ്യാൻ ഇവ ഇസ അവരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നെയ്തി മോഹൻ്റെ ഗുഡ് മോർണിംഗും വന്നിട്ടുണ്ട്. നോർവേ ഫാൻസിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് സെലിബ്രേഷന് ഒരു പേരുണ്ട്, ആ പേരാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫൈസാന ആൻഡ് ഷസിൻ റൈറ്റ് ആണ് കേട്ടോ, കറക്റ്റാണ്, കറക്റ്റാണ് അയക്കുന്നത്. നെക്സ്റ്റ് ഹായ് ഗുഡ് മോർണിംഗ് സിറാജ്, എൻ്റെ ഫ്രണ്ട് ജബ്രിൻ ഒരു ബേബി ഗേൾ പിറന്നു. ഓ സന്തോഷം, അപ്പോൾ തീർച്ചയായിട്ടും ജബ്രിനും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. ഫൈസുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് എത്തിയിട്ടുണ്ട്, കൂടെ തന്നെ ജിഷ ജിസിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വരുന്നു. ഫൈസാൻ, ഞാൻ പേര് പറഞ്ഞ് തെറ്റിപ്പോയോ? ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാലും ഇനിയും നിങ്ങളുടെ ഡി എ വൺസിനുള്ള വിശേഷം വിശേഷങ്ങളും കൂടെ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം സെർച്ച് ചെയ്ത് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും അയക്കാവുന്നതാണ്. നമ്മളുടെ നോർവേയുടെ വേൾഡ് കപ്പ് സെലിബ്രേഷൻ ഒരു പേരുണ്ട്, അത് ഭയങ്കര വൈറലാണ് ആ ഒരു സെലിബ്രേഷൻ. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടോളൂ കേട്ടോ, ഭയങ്കര രസമായിട്ടാണ് ഫാൻസ് അത് ചെയ്യുന്നത്, കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു പേര്, ആ ഒരു സെലിബ്രേഷൻ ഒരു പേരുണ്ട്, ആ പേരെന്താണെന്ന് നിങ്ങൾ എനിക്കൊന്ന് അയച്ചിട്ടാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് ആ മെസ്സേജുകൾ അയച്ചോളൂ. കൂടെ തന്നെ ഇന്ന് നിങ്ങളുടെ ഡി എം വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഏതെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാം. June 23 ആരുടെയും ബർത്ത്ഡേയോ അങ്ങനെ സ്പെഷ്യൽ ആശംസകളൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്നതാണ്. ഫൈസു മെസ്സേജ് ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്, കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ എനിക്കൊന്ന് എൻ്റെ ഒരു വീഡിയോ ഇമേജോ ആളുകൂടി അതുകൂടി ആൾ സെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈസുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്തൊരു തമിഴ് പാട്ടിലേക്ക് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് സജീഷ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാട്ട് കൂടി കേട്ട് ആസ്വദിക്കാനായിട്ട് പോകുന്നത്. തമിഴ് സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം 6 കഴിഞ്ഞ് 38 ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജെന്നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും കുറച്ചധികം മെസ്സേജുകൾ കൂടി നമുക്കിങ്ങനെ വന്നു നിൽക്കുന്ന സമയമാണ്. എൻ്റെ ചോദ്യത്തിനുള്ള ഒരുപാട് പേരുടെ നല്ല മറുപടികൾ വന്നു നിൽക്കുന്നുണ്ട്. നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് കൂടി എത്തി നിൽക്കുന്ന സമയമാണ്. നമസ്കാരം നിസാജി. ഹോ, തിരിച്ചു നമസ്കാരം. റിനീഷാണ്. ഇതുവരെ ഉള്ളത് കളിയായിരുന്നു, ഇനി അങ്ങോട്ടൊന്നും പറയേണ്ട, തകർപ്പനായിരിക്കും. മെസ്സി ആണല്ലോ, അപ്പം മെസ്സി മെസ്സി മെസ്സി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ സന്തോഷമാണ് റിനീഷ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ടോഷിയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടാണ്, നരാശക്കുട്ടിയുടെ മോർണിംഗ് മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറിൽ ഒരു പാട്ട് പോയ സമയത്ത് നൈസ് സോങ്, ഇറ്റ് കീപ്സ് കോളിംഗ് മൈ നിക് നെയിം ഇഷ ഇഷ. ഓക്കെ, ആ പാട്ടിലത് വരിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അടിപൊളി മോളുടെ ഒരു ഫോട്ടോയും കൂടി ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. നെക്സ്റ്റ് പ്രവീൺ്റെ മെസ്സേജാണ്, പ്രത്യേകിച്ച് വായിക്കണമെന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ ടാലൻ്റ് ഡേയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈഡ, ടീൽ, പിൻട്രിയിൽ, ഫ്രീഗേറ്റ് ഹൗസുകളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടുകൂടിയും അവതരിപ്പിക്കട്ടെ. എല്ലാവർക്കും വിജയവും സന്തോഷവും നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ടാലൻ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് വിഷസ് ടു അവർ CCA വൈസ് പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ സർ ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പ്രവീണാണ് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ ടാലൻ്റ് ഡേയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും, എല്ലാ കുട്ടികൾക്കും, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും വളരെ വളരെ, പ്രത്യേകിച്ച് പേരൻസിനും, കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് അടിപൊളിയാക്കുന്നത് പേരൻസ് കൂടിയാണല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നു. ജിറ്റോ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ജിറ്റോ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രഭുജിയുടെ റൈറ്റ് ഹാൻഡ്സ് എത്തിയിട്ടുണ്ട്. ഇത്തൽ മോളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ മാനവും മാധവിൻ്റെയും റൈറ്റ് ഹാൻഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിജീഷ് ആളുടെ ഒരു മെസ്സേജ് കൂടി ഇവിടെ വന്നു നിൽക്കുന്ന സമയമാണ്. ഹാരി പോട്ടർ രാംദേവ് ഫ്രം ഹോളിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ, ഹാരി പോട്ടർ ലുക്കിൽ ഇന്ന് രാംദേവ് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളുടെ ആ ഒരു ലുക്ക് എനിക്ക് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലെജിൻ ആൻഡ് ലക്ഷീവാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ളത്. അവർക്കും നല്ലൊരു മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, ആ ചോദ്യത്തിന് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നോർവേയുടെ ഫിഫ വേൾഡ് കപ്പ് സെലിബ്രേഷന് ഒരു പേരുണ്ട്, അതെന്താണ് എന്നുള്ളത് ആയിരുന്നു എൻ്റെ ചോദ്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആദ്യത്തെ ആ വേർഡ് കറക്റ്റായിട്ട് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത്. വൈക്കിംഗ് റോ എന്ന് പറയുന്ന ആ ഒരു സെലിബ്രേഷൻ ഇപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫാൻസിൻ്റെ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വൈക്കിംഗ് റോ എന്ന് പറയുന്ന ആ ഒരു ഫാൻ സെലിബ്രേഷന് വേണ്ടി ചെറിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുൻപായിട്ട് ഞാൻ അടുത്തൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ.

0: അതുപോലെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിലും അല്ലെങ്കിൽ നമ്മുടെ ബിസിയിലും കാര്യങ്ങളും ഓഫീസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ അതൊക്കെ മറക്കാറുണ്ട്. അപ്പോൾ മറക്കരുത് എന്ന് ഈ ടൈമിൽ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്പെഷ്യലി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാട്ടർ ബെല്ലിലൂടെ.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ. Brought to you by 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669. സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. മെസ്സി, റൊണാൾഡോ, നെയ്മർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. മെസ്സി, റൊണാൾഡോ, നെയ്മർ,

0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
6: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
0: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക്, നസീം മെഡിക്കൽ സെന്റർ അൽഖോറിലെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വേനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂടാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ നിന്നും അസഹ്യമായ പുളിപ്പോ പുളിപ്പോടുകൂടിയ വേദനയോ വരികയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അത് നമ്മുടെ പല്ലിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ സൂചനയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. നന്ദി.
2: ഡോക്ടർ ഓൺ എയർ. ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ
0: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-133.
2: ദിസ് ഈസ് മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി.
0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
6: നസീം ഹെൽത്ത് കെയർ. നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
7: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി കേട്ട് പോവുകയാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓരോ വേൾഡ് കപ്പ് മത്സരങ്ങളും വരുന്ന സമയത്ത് അത് മത്സരങ്ങൾ മാത്രമല്ല, പാട്ടുകൾ കൊണ്ട് ആവേശങ്ങൾ ആളുകൾ തീർക്കാറുണ്ട്. മാത്രമല്ല ഫാൻസിൻ്റെ ഒരു കൂട്ടായ്മകളിലൂടെ നമ്മൾ വലിയ വലിയ സെലിബ്രേഷൻസ് കാണാറുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു, നോർവേ ഫാൻസിൻ്റെ ആ ഒരു സെലിബ്രേഷൻ നിങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനൊരു പേരൊക്കെ ഉണ്ട്, വൈക്കിംഗ് റോ എന്ന് പറയുന്ന പേരിലാണ് അവർ ആ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. അതിൻ്റെ വലിയൊരു ചരിത്രമൊക്കെ നോക്കി പോവുകയാണെങ്കിൽ അവരുടെ ഒരു സമുദ്ര ഹിസ്റ്ററിയിൽ നിന്നാണ് ഈ ഒരു കാര്യമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അത് തുഴയുന്നത് പോലെയുള്ളൊരു ഒരു ഒരു ആക്ട് ചെയ്തുകൊണ്ടാണ് അവർ ഗ്യാലറിയിൽ അവരുടെ ഒറ്റക്കെട്ടിനെ, അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു കരുത്തിനെ, അവരുടെ ഒരു കൂട്ടായ്മയുടെ ശക്തിനെയൊക്കെ വിളിച്ചോതുന്ന തരത്തിലാണ് ഗ്യാലറിയിൽ അതിഗംഭീരമായിട്ട് അവരത് അവർ ആക്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടിട്ടില്ലാത്ത ആളുകളൊന്ന് കണ്ടു നോക്കിക്കോളൂ, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ, ആ ഒരു ചരിത്ര വിശേഷങ്ങൾ കൂടി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മൾ നേരെ നമ്മുടെ ലൈഫിൻ്റെ ചില വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഞാനിങ്ങനെ ഒരു ഹെഡ്ലൈൻ കണ്ടുട്ടെ. ഈ ഹെഡ്ലൈൻ കാണുന്ന സമയം നമ്മൾ അറിയാതെ വായിച്ചു പോലെ ചില കാര്യങ്ങളൊക്കെ, അങ്ങനെ വായിച്ചു പോയ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെഡ്ലൈൻ ഇങ്ങനെയാണ് കണ്ടത്, അല്ല ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്. ഇത് പലപ്പോഴും നമ്മളിൽ പലരും ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്നൊരു കാര്യമല്ലേ. നമ്മൾ ഒരു മുറിയിൽ നിന്ന് ചിലപ്പോൾ അടുത്ത മുറിയിലേക്ക് എന്തെങ്കിലും എടുക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിചാരിക്കും, അയ്യോ ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് എന്തെടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് പറയണമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ എന്ത് പറയണം, ഞാൻ ഇവിടം വരെ വന്നത് എന്തിനാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ പറയേണ്ടിയിരുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് അത്രേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്തിനാണ് ഞാൻ വന്നത്, എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് ഒരു സെക്കൻഡിൽ നമ്മളങ്ങനെ ഓർത്ത് നിന്ന് പോകത്തില്ല. അതിന് ഡോർവേ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ഡോർവേ എഫക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ, അല്ല ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻസോ സന്ദർഭങ്ങളോ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതേ കാറ്റഗറിയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് പറയാം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നാസർ കാഞ്ഞിരപ്പള്ളിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിൻറ്റൂടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ് ലോറൽ, ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ ഒലിവ് ഫെസ്റ്റിലെ ഭരതനാട്യത്തിന് റെഡിയായിട്ട് നിൽക്കുന്നതാണോ, മത്സരം കഴിഞ്ഞോ, എന്താണ്? ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഗംഭീരമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ആണ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ലോറലിൻ്റെ ഫോട്ടോ ആണ്, അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഓ, നമ്മുടെ ജിൽസ് ജുവീറ്റ ലോറിയൽ, ഓ ആ ലോറിയലായിരുന്നു, എനിക്ക് പെട്ടെന്ന് കത്തിയില്ല കേട്ടോ. ലോറൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് സ്ഥിരം അവരുടെ പേര് ഇംഗ്ലീഷിലാണ് വരുക, അപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്, അടിപൊളി അടിപൊളി. അപ്പോൾ ലോറലിന് നമ്മളുടെ ഒരു വലിയ സ്നേഹം, വളരെ വളരെ സ്പെഷ്യലായിട്ട് അറിയിക്കുന്നു. എനിക്കൊന്ന് സ്കൂളുകളിലേക്ക് പറഞ്ഞ പോലെ ടാലൻറ്റ് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഒരുപാട് മക്കൾസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല, ഗോൾ എന്ന് പറഞ്ഞിട്ട് മനാഫ് മെസ്സിയുടെ ഒരു തകർപ്പൻ ഫോട്ടോയും വിശേഷങ്ങളും ഒക്കെ ഇവിടേക്ക് അയച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മളൊരു വലിയ ബെസ്റ്റ് വിഷസ് വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുകയാണ്. കൂടെ ഞാൻ ആ പറഞ്ഞ ഡോർവേ എഫക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രിയയുടെ മെസ്സേജ് ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, ഉണ്ടല്ലോ എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളാണ് ഞാനും ഹസ്ബൻഡും, അടിപൊളി. അപ്പോൾ ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ച് അധികം ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചു, പക്ഷേ ഉണ്ട്, കൊള്ളാം കൊള്ളാം, നമ്മളൊക്കെ ഒരേ കാറ്റഗറി പെടുന്നവരാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചില സമയത്ത് നമ്മൾ വിചാരിച്ച് പോകാറുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടോ, അതിനൊരു പേരുണ്ട്, ഡോർവേ എഫക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പിന്നിലെ എന്താ പറയുക, കഥ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയട്ടെ, ഈ പാട്ടുകൾക്ക് ശേഷം പറയാം. അതിനു മുൻപായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെന്നൈ ബീറ്റ്സ്.
4: ചെന്നൈ ബീറ്റ്സ്.
10: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
4: സുഖമാണി നിലാവ്.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

ട്രാവലിസ്റ്റ സോങ് ആണ്, വ്ളോഗിന്റെ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കണമെന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ മനസ്സിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ അതിന് മുൻപ് അതിൻ്റെ ഉത്തരം എനിക്ക് ഇമ്മാനുവലോട് അയച്ചിട്ടുണ്ട്. ശരിക്കും ഞാനൊന്ന് ഒന്നൊന്ന് അത്ഭുതപ്പെട്ട് കേട്ടോ. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്. അതിലേക്ക് വരണം എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ പതുക്കെ അങ്ങടക്ക് ഈ ഒരു ഡോർവേ ഇഫക്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ, എനിക്ക് ഇമ്മാനുവൽ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ടൊരു ഫോട്ടോയും കുറിപ്പുകളും ഒക്കെ തന്നെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. എന്തായാലും ഓക്കെ, നിസ ഇത് വായിക്കാൻ മറക്കരുത്. ഓ, വായിക്കാൻ മറക്കില്ല. ആരാണ് മെസ്സേജ്? നമ്മുടെ നാസർജിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, നാസർജിയാണ് മെസ്സേജ് അയക്കുന്നത്. നിസാർ, എൻ്റെ മകനും ജർമ്മനിയിലെ നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്. അവൻ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം കളിച്ച കളിയുടെയാണ് ഞാൻ നാസർ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഒരു വീഡിയോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നിസ എന്ന് വായിക്കാൻ മറക്കരുത്. ചില സമയത്ത് നിസ എന്ന് പറഞ്ഞാൽ നിസാർ എന്ന് നമുക്ക് അടിച്ചു വരിക. അപ്പോൾ പറഞ്ഞ പോലെ ഇവർക്കും സംശയമാണ് നിസയാണോ നിസാറാണോ എന്ന്. ഓക്കെ, നിസ തന്നെയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, നാസർജിയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് പ്രിജോയുടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ല ഓർമ്മകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളൊരു ഒരു ഒരു മെസ്സേജാണ് പ്രിജോയ് അയച്ചു തന്നിട്ടുള്ളത്. ഏതായാലും നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന കാര്യം ഡോർവേ ഇഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. എന്താണ് ആ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരാളുടെ അടുത്തേക്ക് ഒരു കാര്യം പറയാനായിട്ട് പോയിട്ട് നമ്മൾ ഒരു സെക്കൻഡ് വിചാരിക്കും, ഇപ്പം ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ, ഞാനിപ്പോൾ ഇത് എന്ത് പറയാനാണ് വന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അങ്ങനെ നമുക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ഇതിനൊരു ഓർമ്മക്കുറവായിട്ട് കണക്കാക്കേണ്ട എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. മറിച്ച് നമ്മളുടെ ബ്രെയിൻ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന രീതി കൊണ്ടാണ് അത്ര ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ഓരോ മുറിയെയും പ്രത്യേക ഓരോ സീൻ അല്ലെങ്കിൽ ഫയൽ ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് വാതിൽ കടന്ന് ചെല്ലുന്ന സമയത്ത് തലച്ചോറ് പഴയ ഫയൽ പൂട്ടിവെച്ച് പുതിയ സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനിടയിൽ ചിലപ്പം മുൻപത്തെ ആ ഒരു ലക്ഷ്യം താൽക്കാലികമായിട്ട് മാഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് ഈ ഡോർവേ ഇഫക്റ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. സംഭവം എന്തൊക്കെയാണെങ്കിലും ഏത് എഫക്റ്റാണെങ്കിലും നമ്മൾ ചിലപ്പം മറന്നു പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തിനാണ് വന്നതെന്നൊരു സെക്കൻഡ് നമ്മളങ്ങനെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു സംഗതി അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ഡോർവേ ഇഫക്റ്റ് എന്ന് പറയുന്ന ആ സംഗതിനെ കുറിച്ചുകൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കണം എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇന്നത്തെ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. ആ ഒരു ചോദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ താരങ്ങളുടെ പേരുകൾ മക്കളിലേക്ക് എത്തിക്കുന്ന അച്ഛന്മാരുണ്ട്. അതായത് ആ ഒരു താരത്തോടുള്ള ഒരു ഭയങ്കര ഇഷ്ടം കാരണം മക്കൾക്ക് പേരിടുന്ന സമയത്ത് ആ ഒരു താരത്തിൻ്റെ പേരിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ആ ഒരു പേരോ തന്നെ ഇടുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ മക്കൾക്ക് ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയോ ഇഷ്ടപ്പെട്ട താരങ്ങളുടെയൊക്കെ പേരുകൾ നിങ്ങളുടെ മക്കളുടെ പേരുകളിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ നിങ്ങൾക്ക് പേരിട്ട സമയത്ത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു കണക്ഷനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം കൂടിയാണ്. വിളിക്കാവുന്നതാണ്, 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം പിടികിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പേര് മക്കളുടെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് പേരിട്ട സമയത്ത് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ പേര് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ താരത്തിൻ്റെ പേര് തന്നെ ചിലപ്പോൾ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗെയിമിലെ പ്ലെയേഴ്സ് ആയിരിക്കാം. അങ്ങനെ പേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളിനെ നമുക്കൊന്ന് കുറച്ച് ഫോക്കസ് ചെയ്യാമല്ലേ, വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫുട്ബോളിനെ തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകാം. അങ്ങനെ ഫുട്ബോൾ താരങ്ങളുടെ പേരുകൾ മക്കൾക്ക് ഇട്ടിട്ടുള്ള ആളുകളുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ സമയത്ത് എനിക്കൊന്ന് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 444-9417 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അതിനുള്ള വലിയ മറുപടി എനിക്ക് ഇമ്മാനുവലിലെ ഫോട്ടോസായിട്ടും വിശേഷങ്ങളായിട്ടും ഒക്കെ തന്നെ അടിപൊളിയായിട്ട് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സുനിൽ കുമാർ, ഗുഡ് മോർണിംഗ്. നാട്ടിലെത്തി 10 ദിവസമായി, നല്ല മഴയാണ്.
മഴയും ആസ്വദിച്ച് ഇങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഓ, അത് വായിക്കുമ്പോൾ തന്നെ സന്തോഷം കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ഇടവേള കിട്ടി. കൂടെ വേൾഡ് കപ്പും റേഡിയോ സുനോയും എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് സസ്നേഹം സുനിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാട്ടിലെത്തിയതിൻ്റെ ആ ഒരു സന്തോഷം നമ്മളുടെ അടുത്ത് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ പേര് മക്കൾക്ക് കൊടുത്തിട്ടുള്ള ആളുകളുണ്ടോ, അതല്ല നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് അങ്ങനെ പേരിട്ടിട്ടുണ്ടോ എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മറുപടികൾ, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് ഇഡി എന്ന മൂവിയിലെ ഒരു നല്ല പാട്ടാണ് കേട്ടോ, രസമുള്ള കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ട്. ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ്.

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunum.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: Morning Safari.
1: Only on Radio Suno.

മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റാണ്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് അജി ക്വസ്റ്റ്യൻ മെസ്സേജ് ചെയ്യുന്നു. കാലം കാത്തുവെച്ച നിമിഷങ്ങൾ ഇന്നലത്തെ അർജന്റീനയുടെ മാച്ച്, മെസ്സിയുടെ ഗ്രാഫ്, ഇനിയും ഉയരങ്ങളിൽ തന്നെ വാമോസ് അർജന്റീന. നമ്മുടെ അറ്റ്മോസ്ഫിയർ, നാട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിലെ മാച്ച് കണ്ടപ്പോൾ നല്ല മഴയും കൂടി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമ്മാനുവൽ. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഗുഡ് മോർണിംഗ് നിസ, അങ്ങനെ വീണ്ടും അർജന്റീന വിജയപാതയിൽ മുന്നോട്ട്. എക്കാലത്തെയും വേൾഡ് കപ്പ് ചരിത്രത്തിൽ നമ്മുടെ ചെക്കൻ മെസ്സി ടോപ്പ് സ്കോററായി റെക്കോർഡുകളുടെ തോഴനായിട്ട് തുടരുന്നു. നിസ അന്ന് മുന്നേ പറഞ്ഞിരുന്നില്ലേ, ഡിമരിയയോടുള്ള ഇഷ്ടം കൊണ്ട് മോൾക്ക് ഐമൽഡ മരിയ എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് ആളൊരിക്കൽ നമ്മളടുത്ത് മോർണിംഗ് സവാരിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ മകൻ പിറന്നപ്പോൾ ആദ്യമായിട്ട് കയ്യിൽ മേടിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ ഉള്ളിൽ എന്നും നിൽക്കും എന്ന് പറയാറുണ്ട്. ഞാൻ ആദ്യമായി മകനെ നഴ്സിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് ആദ്യമായി ഞാൻ ചെവിയിൽ പറഞ്ഞത് നീ ഡോക്ടറോ എൻജിനീയറോ വക്കീലോ ഒന്നുമല്ല ആകണ്ടേ, എൻ്റെ മോൻ വലുതാകുമ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയറായിട്ട് വന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഫാമിലിയിൽ എനിക്കും രണ്ട് സഹോദരന്മാർക്കും കൂടിയുള്ള മക്കളിൽ ഒരേ ഒരു ആൺകുട്ടിയാണ് മോൻ എന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഫോട്ടോസും ഫാമിലിയുടെ ഫോട്ടോസും ഒക്കെ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഡി മേരിയോടുള്ളൊരു ഇഷ്ടം കാരണം മോളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പേര് കൂടി കൂട്ടിച്ചേർത്ത വിശേഷമാണ് ഇമ്മാനുവൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഫുൾ ഫാമിലി ഫോട്ടോസും വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചു തന്നിട്ടുണ്ട്. മകൻ ഇമ്മാനുവൽ ലിൻറ്റോ, മക്കളുടെ പേര് ഐമൽഡ മരിയ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശേഷങ്ങളും ഡീറ്റെയിൽസും എല്ലാം തന്നെ ആൾ അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ചില ഫുട്ബോൾ പ്ലേയേഴ്സിനോടുള്ള ഇഷ്ടം കാരണം മക്കൾക്ക് പേരിടുന്ന ആളുകളുണ്ട്. എനിക്ക് ഇപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിൻ്റെ പേര് മക്കൾക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പേരിട്ട സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അതല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക്. ഓൾറെഡി എനിക്ക് കുറച്ചധികം മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് ഞാൻ തരുവാണ്. പർവ മൂവിയിലെ റക്സ് വിജയൻ സോങ് ആണ് ഇനി നമ്മൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റാണ്. June 23 ചൊവ്വാഴ്ച ദിവസം മോർണിംഗ് സവാരി കേൾക്കുന്നു. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ലുസൈൽ ട്രാം സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ജൂൺ 26 മുതൽ ജൂലൈ 5 വരെയാണ് സർവീസ് നിർത്തിവെക്കുക. ജൂലൈ 6 മുതൽ ലക്താഫിയ, തർഫാത്ത് സൌത്ത് എന്നീ സ്റ്റേഷനുകൾക്കിടയിൽ മാത്രമായി പരിമിതപ്പെടുത്തി സർവീസുകൾ നടത്തും. യാത്രക്കാരായ കുടുംബങ്ങൾക്ക് കുട്ടികൾക്കായുള്ള സ്ട്രോളറുകൾ സൌജന്യമായി നൽകി ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളം. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും സമയപരിധിയില്ലാതെയും സൌജന്യമായി ഈ സേവനം ഉപയോഗപ്പെടുത്താം. വിമാനത്താവളത്തിലെ കോൺകോസ് ABCDE എന്നിവിടങ്ങളിൽ സ്ട്രോളർ നെസ്റ്റുകളിൽ ഇവ ലഭ്യമാണ്. അപകടങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് കുറ്റകരമാണെന്നും മെട്രാഷ് ആപ്ലിക്കേഷൻ വഴിയും ഔദ്യോഗിക ചാനലുകളും വഴി മാത്രം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ലോകകപ്പിൽ ഇനി ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ ഇങ്ങനെയാണ്. രാത്രി 8 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഗ്രൂപ്പ് കെയിലെ മത്സരമാണിത്. 11 ഇംഗ്ലണ്ട് ഘാന മത്സരം നടക്കും. ഇത് ഗ്രൂപ്പ് എല്ലിലെ മത്സരമാണ്.
0: സുനോ അപ്ഡേറ്റ്സ്.
2: This is Radio Suno 91.7 FM,
3: Qatar's happiness frequency.
4: Now available on Spotify
5: and
4: Ghana.
6: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
7: Let's play football.
8: Football Mania.
7: Let's play football.
8: Football Mania.

0: കൂട്ടാൻ തന്നെയായിരുന്നു. സൗഹൃദ മത്സരത്തിൽ വടക്കേ അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടി മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു.
1: Let's play football. Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ഇതിലും പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. ജൂൺ 23 ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. എല്ലാവരുടെയും നല്ല നല്ല മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ചിലപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കാരണം മക്കൾക്ക് അങ്ങനെ പേര് കൊടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പേരൻസിലൂടെ അങ്ങനെ പേര് ലഭിച്ച ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള വിശേഷങ്ങൾ ഞാൻ ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ നബീൽ മുഹമ്മദ് കൂടി ജോയിൻ ചെയ്യാണ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: ഓക്കെ,
0: അപ്പൊ മോന്റെ പേര് സിദാൻ എന്നാണ് ഇട്ടത്. പിന്നല്ല, ഓക്കെ, ആളുടെ മകൻ ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട് അല്ലേ?
1: മകൻ അൾജീരിയയില് ഗോളിയായിട്ടുണ്ട്.
0: അപ്പം ആ ഒരു വേൾഡ് കപ്പിൽ, ആ പഴയ വേൾഡ് കപ്പിലെ സിദാന്റെ ആ ഒരു പ്രകടനം കൊണ്ടാണോ മോനെ ഈ പേരിലേക്ക് എത്താം എന്ന് വിചാരിച്ചത്? അതോ ഒരു ഭയങ്കര ഫ്രാൻസ് ഫാൻ ആണോ?
1: അതെ അതെ, എനിക്ക് ആളോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് മകൻ ജനിച്ചപ്പോ അങ്ങനെ മകനെ പേരിട്ട്. പിന്നെ എന്റെ ഓഫീസിൽ ഇതുപോലെ എന്റെ ഒരു കൊളീഗ് ആള് ഇപ്പൊ കഴിഞ്ഞ വർഷം ആള് ഇതിന്റെ നമ്മുടെ ബ്രിട്ടീഷ് കളിക്കാരനില്ലേ ഡേവിഡ്
0: ബെക്കാം,
1: അടിപൊളി.
0: ഓക്കെ, ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ പേരിടുന്നുണ്ടല്ലേ, പ്ലേയേഴ്സിന്റെ പേര് ഒരുപാട് പേരിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും സിദാനെ ഒക്കെ കാണിച്ചു കൊടുത്ത് മോൻ എന്തെങ്കിലും പേരിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ?
1: ഞാൻ അവനോട് ഓർമ്മ വെച്ച മുതൽ ഇങ്ങനെ പറഞ്ഞിട്ട്, അവന് ഭയങ്കര ഫുട്ബോൾ ഇഷ്ടമുള്ള ആളാണ്, ഫുട്ബോളിന്റെ എല്ലാ കളിയും കാണാൻ ഉറക്കത്തിന്റെ കണ്ടിരുന്ന് കാണും ആള്. അത്ര ഫുട്ബോൾ ഫേസ് ഉള്ള ആളല്ല, പക്ഷെ അങ്ങനെ ഭയങ്കര ഫുട്ബോള്.
0: അപ്പൊ പേര് കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ എന്തായാലും സിദാന്റെ അടുത്ത് നമ്മളുടെ അന്വേഷണം പറയൂട്ടോ. താങ്ക് യു, ബൈ ബൈ നബീലെ. താങ്ക് യു, ബൈ. നബീൽ മുഹമ്മദ് ആയിരുന്നു മോന്റെ പേര്. ഫ്രാൻസിന്റെ എക്കാലത്തെയും എന്താ ഇതിഹാസ താരമായിട്ടുള്ള സിദാന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് നബീൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബെക്കാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് സോളി സണ്ണിയുടെ മെസ്സേജ് ഉണ്ട്. ദിസ് ഇസ് മൈ ഡോട്ടർ അലീന സൺ. ഓക്കെ, പേര് ബെക്കാം എലൻ റൂബൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മോന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഒരുപാട് പേര് ബെക്കാം എന്നുള്ള പേര് ഇഷ്ടത്തോടുകൂടി എടുത്തിട്ടുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പൊ എന്നാലും അങ്ങനെ നിങ്ങൾ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് നൽകിയിട്ടുള്ള വിശേഷങ്ങളുണ്ടെങ്കിൽ, പേരുകളുണ്ടെങ്കിൽ, ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ മത്സരത്തിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ടും വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം ഈ പേരുകളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മോർണിംഗിൽ പോകുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ട്, രണ മൂവിയിലെ പാട്ട്, മോർണിംഗ് സവാരിയിലൂടെ നിങ്ങൾക്ക് അരികിലേക്ക്. സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. ജനിസ നിങ്ങൾക്കൊപ്പം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
8: ഞാൻ ജയസൂര്യ.
9: You are listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ടൂർണമെന്റ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഇന്നലത്തെ മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മത്സരങ്ങളെക്കുറിച്ചും ഇന്നലത്തെ പ്രകടനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി കിടിലനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ കരുൺ ജി കൂടി നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്ത് ചോദിക്കാം. ആദ്യം തന്നെ അർജന്റീന മെസ്സി എന്നതിൽ തന്നെ നമുക്ക് തുടങ്ങാം. അത്രമാത്രം ആവേശകരമായിട്ടുണ്ടായിരുന്ന ഒരു മത്സരം അല്ലേ?
1: തീർച്ചയായും ആരാധകരെല്ലാം വളരെ ആവേശകരമായി കൊണ്ടാടുകയാണ് മെസ്സിയുടെ ഓരോ പ്രകടനവും ഓരോ ഗോളും. ഇന്നലത്തോടു കൂടി 18 ഗോളുകളാണ് 28 വേൾഡ് കപ്പ് ഗെയിംസ്, വിച്ച് ഇസ് നോട്ട് എ സ്മോൾ ഫീറ്റ്. ഇനിയിപ്പോ ഈ വേൾഡ് കപ്പ് കൂടി അർജന്റീന നേടുകയാണെങ്കിൽ പെലെയോട് ചേർത്ത് വെക്കാവുന്ന ഒരു പേരാതും മെസ്സിയുടേതെന്ന് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെ തന്നെയാണ് പൊതുവെ ഫുട്ബോൾ പണ്ഡിറ്റ്സ് എല്ലാം പറയുന്നതും. ഹി കുഡ് ബി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇഫ് ദേ വിൻ വേൾഡ് കപ്പ് വൺസ് അഗൈൻ.
0: മെസ്സിയുടെ ആധിപത്യം കൃത്യമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് ടീമിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ പറ്റിയത്.
1: 5 ഗോളുകളാണ് ഈ വേൾഡ് കപ്പിൽ അർജന്റീന അടിച്ചിട്ടുള്ളത്. 5 ഗോളും മെസ്സിയുടെ ബോട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്നലെ അടിച്ച 2 ഗോളും അതിഗംഭീര ഗോളുകളായിരുന്നു. ആദ്യ ഗോള് ലോങ് റേഞ്ചർ ആയിരുന്നു, 2nd ഗോൾ ഒരു സ്ട്രൈക്കറുടെ ചാതിരി കാണിച്ച ഒരു പ്രെഡറ്റോറിയൽ ആയിട്ടുള്ള ഗോളായിരുന്നു. എന്തുകൊണ്ടും ആവേശകരമായ ഒരു മത്സരം, അതിഗംഭീരമായ പ്രകടനം എന്ന് പറയാം. ഓസ്ട്രിയ വളരെ ഫിസിക്കൽ ആയിട്ടാണ് കളിച്ചത്. അവരും കുറെ അറ്റാക്കുകളെല്ലാം ആയി മുന്നോട്ടേറുകയുണ്ടായി. പക്ഷേ അർജന്റീന ഡിഫൻസും അവസരത്തിനൊത്ത് ഉയർന്നു. മെസ്സി പതിവുപോലെ ഗോളടിച്ച് ജയിപ്പിച്ചു. അതും ഈ 39-ാം വയസ്സിൽ ഇതുപോലെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഈസ് എ ഫിനോമിനൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇനിയിപ്പോ അടുത്ത ഗെയിം ജോർഡനായിട്ടാണല്ലോ, അതിലെന്തായാലും മെസ്സി ഗോളടിക്കും ഉറപ്പാണ്. മാത്രമല്ല ഉറപ്പായിട്ടും അതിനുള്ള ഒരു അവസരം എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോ നോക്കൗട്ടിൽ വന്നാലും മെസ്സിയുടെ പോലത്തെ ഒരു താരം ഇനിയും ഗോളുകൾ അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് മറ്റു പ്ലേയേഴ്സും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അൽമേഡ ആണെങ്കിലും, മെഡീന ആണെങ്കിലും, റോഡ്രിഗോ ഡി പോൾ ആണെങ്കിലും, അലക്സി മക്കാലിസ്റ്റർ ആണെങ്കിലും എല്ലാം നല്ല ലിങ്കപ്പ് ആണ് മെസ്സിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഗോളടിക്കാനുള്ള അവസരം മെസ്സിക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം.
0: കൂടെ ഹാലണ്ടിന്റെ ഒരു ഗംഭീര പ്രകടനം നമ്മൾ കണ്ടു. നോർവേ വിജയത്തിലേക്ക് എത്തി.
1: വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു. 3-2 സെനഗൽ കഷ്ടിച്ച് തോൽക്കുന്നത്. അതും സെനഗലിന് ഗോൾ വീഴുന്നത് അവരുടെ കാലിഡു കോലി പോലെ എന്ന ഡിഫൻസ് എഡ്വർഡോമെന്റി എന്ന ഗോളിയുടെയും വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. പക്ഷെ ഇന്നലെ അവരുടെ പിഴവുകളിൽ നിന്നാണ് മുതലെടുത്തുകൊണ്ട് ഹാലൻഡ് ഗോളടിക്കുന്നത്. പക്ഷെ ഹാലൻഡിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ്, ഇറ്റ് വാസ് വണ്ടർഫുൾ. എന്നുവെച്ചാൽ ഗോളടിക്കാൻ അദ്ദേഹം ഗോൾ മുഖത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല, പ്രോബബ്ലി ഈസ് എ ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദ വേൾഡ്, യു നോ, വെൻ യു ടോക്ക് അബൌട്ട് സ്ട്രൈക്കേഴ്സ്. അപ്പോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഫോർവേഡ് കൂടിയാണ് ഹാലൻഡ്. അപ്പോ അതുമൊരു ഹാലിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് അടുത്ത മത്സരത്തില് നോർവ ഫ്രാൻസ് ആണ് മാച്ച് ഉള്ളത്. അപ്പൊ അത് എങ്ങനെ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു ആവേശം തരുന്ന ഒരു മത്സരമാകാൻ സാധ്യതയുണ്ടല്ലേ?
1: അതെ അതെ. ഈ ലോകകപ്പിലെ ഏറ്റവും നല്ല ടീം എന്ന് പറയാവുന്ന ഒന്ന് ഫ്രാൻസ് തന്നെയാണ്. അത് എംബാപ്പയുടെ ഗോളുകൾ മാത്രമല്ല, എംബാപ്പ ഇപ്പൊ 16 ഗോൾ അടിച്ചു കഴിഞ്ഞു 16 വേൾഡ് കപ്പ് ഗെയിംസിൽ. അത് കൂടാതെ അവരുടെ ഡെംബലെ, അല്ലെ, മൈക്കൽ ഒലീസെ, ബ്രാഡ്ലി ബാക്കോൾ, ഡിസൈഡോ, എല്ലാവരും അതിഗംഭീരമായിട്ട് കളിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫോർവേഡ്സ് ആണ്. അപ്പോ ഫ്രാൻസും ഈ ഫോമിലുള്ള നോർവേയും തമ്മിലുള്ള മത്സരം എന്തായാലും കിടിലമാവും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: തീർച്ചയായിട്ടും
1: കൂട്ടുകാർക്കും അതൊരു വലിയൊരു
0: വെല്ലുവിളിയാണ്
1: തന്നെയാവും.
0: അതെ, അതുപോലെ തന്നെ ഫ്രാൻസ്, അതെ, ഫ്രാൻസ് ഈ പറഞ്ഞ പോലെ ഇറാഖിനെ തകർത്തുകൊണ്ടാണ് അവര് നോക്കൌട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അതും ഇരട്ട ഗോളുമായിട്ട് എംബാപ്പയെ തിളങ്ങി എന്നുള്ളൊരു പ്രത്യേകത. അതെ അതെ, ഇടിയും മിന്നലും ഒക്കെ വന്നെങ്കിലും എംബാപ്പ ഒരു ഇടിമിന്നലായിട്ട് അവിടെ മാറി എന്നുള്ളതാണ് അല്ലേ?
1: തീർച്ചയായും തീർച്ചയായും. എംബാപ്പയും നമ്മൾ മെസ്സിയെ പോലെ പറയുന്ന പോലെ ഒരു ഫിനോമിനം തന്നെയാണ്. മെസ്സിക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ അത് എംബാപ്പ തന്നെയാണ്. ലോക സ്റ്റേജിൽ 16 ഗോളുകൾ അദ്ദേഹം അടിച്ചു കഴിഞ്ഞു 16 വേൾഡ് കപ്പ് ഗെയിംസിൽ. അത് തന്നെ വലിയൊരു വലിയൊരു സംഭവമാണല്ലോ. ഈ വേൾഡ് കപ്പിലും അദ്ദേഹം തിളങ്ങി നിൽക്കേണ്ടപ്പോ 16 ഗോളായി കഴിഞ്ഞു. ക്ലോസയുടെ റെക്കോർഡിനൊപ്പമായി ഇനി മെസ്സിയുടെ 2 ഗോളുകൾക്കാണ് മെസ്സി ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. അതിനോടൊപ്പം എത്താൻ എംബാപ്പയ്ക്ക് കഴിയാം. ടൂർണമെന്റ് കഴിയുമ്പോഴേക്കും ഫ്രാൻസ് മുന്നേറി ഫൈനൽസിലെത്തി കപ്പെടുക്കുകയാണെങ്കിൽ തീർച്ചയായും എംബാപ്പയുടെ പേര് മെസ്സിയോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തടുത്ത സ്റ്റേജുകളിൽ നമുക്ക് ഏറെക്കുറെ ചിത്രം കുറച്ചുകൂടി ക്ലിയർ ആയി മാറും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നാട്ടിലാണെങ്കിലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം.
1: താങ്ക് യു, താങ്ക് യു നിഷ. നൈസ് സ്പീക്കിംഗ് ടു യു. ലവ് ടു യു.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബൈ ബൈ. കരൺജി ആയിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മത്സരങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇന്നത്തെ ദിവസവും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ്, ഇന്ന് പോർച്ചുഗൽ കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. എന്താകും എന്നുള്ളത് അറിയാനായിട്ട് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോർച്ചുഗൽ മാച്ച് എന്നുണ്ട്, 8 മണിക്കാണ്. ഉസ്ബെക്കിസ്ഥാനുമായിട്ടായിരിക്കും പോർച്ചുഗൽ കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ആ മത്സരങ്ങളും ഏറ്റവും തകർപ്പനായിട്ട് മുന്നോട്ട് വരട്ടെ.
2: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance.

0: 91.7 FM.
1: Katos Happiness Frequency Radio Sino. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഒരാൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം നിസ?
6: രണ്ട് മൂന്ന്.
5: അത് ശരിക്കും ദാഹത്തിന്റെ
6: അക്കാര്യത്തിൽ പല സ്റ്റഡീസും പലതാ പറയുന്നത്.
5: തീർച്ചയായിട്ടും നമുക്ക് ദാഹം ഉള്ളപ്പോൾ മാത്രം വെള്ളം കുടിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂട് കാലമൊക്കെയാണ്, അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് June 23 ചൊവ്വാഴ്ച ദിവസം മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
6: ഓക്കെ, എല്ലാവരും അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സാജിദ് ബിൻ പറയുന്നത്, കഴിഞ്ഞു പോയ അസ്തമയത്തെ കുറിച്ച് ഞങ്ങൾക്ക് നിരാശയില്ല, ഇനിയുള്ള ഉദയങ്ങൾ ഞങ്ങളുടേതാണ് എന്നാണ് ഇംഗ്ലണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന സാജിദ് ബിൻ യൂസഫിന്റെ ആ ഒരു ടീമിനോടുള്ള സപ്പോർട്ട് പറയുന്നത്.
5: അതായത് ഇംഗ്ലണ്ട് ടീമിന്റെ ഫാൻസിനൊരു പ്രത്യേകതയുണ്ട്, അവരുടെ ആരാധന എന്ന് പറഞ്ഞാൽ കടുത്ത
6: കടുത്ത്. നമ്മൾ ഈ ജർമ്മനിയുടെ ആരാധകരുടെ കാര്യം
5: പറഞ്ഞിട്ട് ഇതേ സെയിം അവസ്ഥയാണ് ഇംഗ്ലണ്ട് ഫാൻസിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി,
6: അതൊക്കെ അടിയുറച്ച ഫാൻസാണ് അതിന്റെ പിന്നിലുള്ളത്. ഗുഡ് മോർണിംഗ് ടു ഓൾ. കാൽപന്തിന്റെ സൗന്ദര്യം കൊണ്ട് കാണികളിൽ കുളിർമഴ പെയ്യിപ്പിച്ചവൻ, പുൽത്തകിടിയിൽ പകിട്ടാർന്ന കുതിപ്പ് കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്തവൻ, പകരം വെക്കാനാകാത്ത അർജന്റീനിയൻ പടനായകൻ, വയ്യ, കാലത്തിനപ്പുറം അയാളുടെ സാമ്രാജ്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തട്ടെ മറ്റൊരു ലോക കിരീടത്തിനൊപ്പം.
5: തീർച്ചയായിട്ടും. എന്തായാലും അർജന്റീനയിലെ മാധ്യമങ്ങൾ ഇതുപോലെ എഴുതുമെന്ന്
6: എനിക്കറിയില്ല. അവരോട് നമുക്ക് വിളിച്ച് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ ശരിക്കും എഴുതാറുണ്ടോ?
5: സിദ്ദിഖ് പറഞ്ഞതുപോലെ തന്നെ വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറഞ്ഞ പോലെ അർജന്റീനയിലെ മാധ്യമങ്ങൾ ഇതുപോലെ
6: അല്ല, നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നതിനേക്കാളും എഴുതുന്നുണ്ട്, ഇല്ലാന്നല്ല പറഞ്ഞ ഗംഭീരമായിട്ട് എഴുതുന്നുണ്ട്. അതുപോലൊക്കെ തന്നെയാണ് നമ്മളുടെ ഫാൻസിന്റെ അതിഗംഭീരമായിട്ടുള്ള എഴുത്തുകൾ, കുറിപ്പുകൾ. എനിക്ക് നമുക്ക് വരുന്ന കുറിപ്പുകൾ തന്നെ എടുത്തു വെച്ചാൽ അതിന്
5: അതിന്റെ ഒരു ആവേശം ഭയങ്കര.
6: ഇന്ന് റഫീഖ് അലരി അയച്ചതാണ്, മഹാമാന്ത്രികൻ മെസ്സി, മെസ്സി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജർമ്മൻ ഫാൻസ് ഇതാ ജോയിൻ ചെയ്യുന്നുണ്ട്, ജർമ്മൻ ഫാൻസിന്റെ സന്തോഷം എത്തുന്നുണ്ട്. ജെഫിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഞാനിങ്ങനെ ചോദിച്ചത്, ചിലപ്പോ ഈ ഒരു വേൾഡ് കപ്പ് സമയങ്ങളിലൊക്കെ പലപ്പോഴും പലരും കുട്ടികളുടെ പേരുകള്, പ്ലെയേഴ്സിന്റെ പേരുകൾ ഇടാറുണ്ട്. ഇമ്മാനുവൽ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഡിമരിയയുടെ പേര് മോൾക്ക് ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് പേര് എത്തിയിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സിദ്ദാന്റെ പേര് മോന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നബീല് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
5: നമ്മുടെ സ്കൈ മീഡിയയിലെ പ്രേം സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകന്റെ പേര് എന്താണെന്നറിയോ?
6: പുണ്യ ഒരിക്കൽ പറഞ്ഞു,
5: മെസ്സി.
6: മെസ്സി എനിക്കൊന്നും ഒരുപാട് പേര്
5: മെസ്സി എന്ന
6: പേരിട്ടിട്ടുണ്ട്.
5: ഈ പറഞ്ഞതുപോലെ തന്നെ വേൾഡ് കപ്പ് സമയത്തോ അല്ലെങ്കിൽ താരങ്ങളുടെ ആരാധന
6: കൂടിയിട്ട്
5: കൊണ്ട് ഇതുപോലെ മെസ്സി എന്നും സിദാൻ എന്നും ഡിമരിയ എന്നും ഒക്കെ പേര് കൊടുക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം.
6: അതിനിടയിൽ ശ്രീയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഗവാസ്കർ എന്നാണ് ഫ്രണ്ടിന്റെ പേര്.
5: ക്രിക്കറ്റിനോടുള്ള
6: ഒരു ആരാധനയുടെ പുറത്ത് ഗവാസ്കർ എന്നായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ ഇടം നേടിയ ടീം ജർമ്മനി. മൈക്കിൾ ബെല്ലാക്കിന്റെ ഇടിമുഴക്കമായ ഷോട്ടുകളെ സ്നേഹിച്ചവൻ, ഒലിവർ ഖാന്റെ പോരാട്ട വീര്യത്തെയും ആവേശത്തെയും ആരാധി. ഞങ്ങൾ ഇന്ന് രാവിലെ ഞാനും സുദയും വന്ന സമയത്ത് ഈ ഒലിവർ ഖാനെ കുറിച്ച് സംസാരിച്ചു വരികയായിരുന്നു
5: കേട്ടോ.
6: പ്ലെയർ ആയിരുന്നു തീർച്ചയായിട്ടും. ജയം വന്നാലും തോൽവി വന്നാലും എന്റെ ഹൃദയം എന്നും ജർമ്മനിക്കൊപ്പമാണ്. ഓ വയ്യ, ശിവ പാലക്കാടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ട്രോഫി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അർജന്റീന കുരിപ്പിന് ട്രോഫി കിട്ടുമോ എന്നാണ് ചന്ദ്രസി ചോദിക്കുന്നത് കേട്ടോ. ഇതുവരെയുള്ള ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രോഫി വളരെ അടുത്താണ് എന്നുള്ളതാണ്.
5: അപ്പൊ പിന്നെ അർജന്റീന ഫാൻസ് വർഷമാണ്
6: മറക്കല്ലോ എന്ന് പറയുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ റിനീഷ് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് പോർച്ചുഗലിന്റെ കാര്യം എന്താകും എന്നുള്ള
5: അതൊരു
6: വലിയ ചോദ്യമാണ് ഗൈസ്. നമുക്കത് തൽക്കാലം ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. പോർച്ചുഗൽ ഫാൻസ് ഒരു സൈഡിലോട്ടെങ്ങാനും മാറിയിരിക്കട്ടെ.
5: അതുപോലെ
6: ഞാൻ സൈഡിലോട്ടെങ്ങാനും മാറിയിരിക്കാന്നല്ലാതെ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലോട്ട് പോവാണ്. രക്ഷപ്പെടുവാണ്, ഓടി രക്ഷപ്പെടുവാണ്. കാതങ്ങൾ ഓടാൻ പോവാണ്.
5: സമയം 8 കഴിഞ്ഞ് 51 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരിയാണ്, ഇത് നമ്മുടെ സവാരി. കേട്ട് കേട്ട്
6: കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കതോസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്.
6: വൺ ലാസ്റ്റ് ഡാൻസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്.
5: 48 ടീമുകൾ, ഒരേയൊരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്.
7: ഇൻ അസോസിയേഷൻ വിത്ത്
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവിജൻസ് പാർട്ണർ.
8: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
9: ഞാനും എന്റെ ആളും.
2: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7.
2: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
5: Only on Radio Suno.

0: this Morning Safari only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're
6: നമ്മളിങ്ങനെ എല്ലാവരും ചിരിപ്പിച്ചു കൊല്ലുമെന്ന് എല്ലാവരും പറയുന്നു.
7: എന്ത് പറ്റി അവിടെ?
6: അല്ല, നമ്മളിങ്ങനെ ഈ ആവേശ പോരാട്ടങ്ങളെ കുറിച്ചും കുതിപ്പുകളെ പറ്റിയും കയറ്റങ്ങളെ കുറിച്ചും ഇറക്കങ്ങളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
7: അതെന്താ ഒരു പോർച്ചുഗൽ ഫാന്റെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരം?
6: അല്ല, എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ അയച്ചു കഴിഞ്ഞാല് മുണ്ടക്കൽ ശേഖരനില്ലാതെ എന്ത് മംഗലശ്ശേരി നീലകണ്ഠൻ. എംബാപ്പയും ഹാളണ്ടും ഒക്കെ അടിച്ചു കയറി വരുമ്പോൾ പോർച്ചുഗൽ ഫാൻസ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് സഹിക്കാൻ വയ്യ.
7: ചില സമയത്ത് ഞങ്ങൾ സൈലന്റ് ആയി പോകാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഫിഫയുടെ പേജിൽ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു എംബാപ്പയും മെസ്സിയും ആരായിരിക്കും ടോപ്പിലേക്ക്
6: എത്തുക
7: എന്നുള്ളത് ഈ ഒരു വേൾഡ് കപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊരു ഭയങ്കര ചർച്ചയിൽ മുന്നോട്ട്. ഓരോരുത്തരും നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ്, കാരണം ഓരോ മത്സരങ്ങളും കളറായിക്കൊണ്ടിരിക്കുകയാണല്ലോ.
6: ഫുട്ബോളിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും,
7: നമുക്ക്
6: സാധിക്കും. ഏത് ടീമുകൾ മാറുന്നതനുസരിച്ച് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നു.
7: മെസ്സി 18 goals, എംബാപ്പെ 16 goals. അപ്പൊ ഇങ്ങനെ ഘട്ടഘട്ടക്ക് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്.
6: എന്തായാലും ഇത്തവണത്തെ ലോകകപ്പ് ട്രോളുകളില് എല്ലാം തൂക്കിയത് ശ്രീകാന്ത് വെട്ടിയാറാണ്.
7: ഓ, ശ്രീകാന്ത് വെട്ടിയാറിന്റെ അടിപൊളിയായിരുന്നു.
6: അതായത് പോർച്ചുഗലിലും റൊണാൾഡോയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ട്രോളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ആ പേജില് അതൊന്ന് പോയി കാണണം കേട്ടോ,
7: ഭയങ്കര രസമാണ്.
6: ഭയങ്കര രസം,
7: പ്രവാസികൾക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാണ്.
6: പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുക.
7: അതെ അതെ അതെ. അപ്പൊ എന്നാലും ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. ലുസൈൽ ട്രാം സർവീസ് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കുന്നുണ്ട്. June 26 to July 5 വരെയാണ് താൽക്കാലികമായിട്ടുള്ള ആ ഒരു തീരുമാനം. ആ സമയത്ത് July 6 ലെക്താഫിയ, തർഫാത്ത്, സൗത്ത് എന്നീ സ്റ്റേഷനുകൾക്കിടയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയായിരിക്കും സർവീസ് മുന്നോട്ട് പോവുക എന്നുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്.
6: ഓക്കെ, അപ്പൊ ഗതാഗത സംവിധാനത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റോട് കൂടിയിട്ട് മൈ സ്റ്റോറി മൂവിയിലെ പാട്ടിലേക്ക് പോവാണ്. ഇത് മോർണിംഗ് സവാരി, ഈ സവാരി നമ്മുടെ സവാരി.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഞാൻ നിങ്ങളുടെ മിയ.
4: You're listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യും.
0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ

0: സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കാണ്. പസൂരി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആ ഒരു ചാർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ട് പോകുന്ന ടൈമില് സൂചനകളിലൂടെ ഒരു സിനിമ കണ്ടുപിടിച്ചാലോ എന്നുള്ളൊരു ഒരു ആലോചന ഇല്ലാതില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതാ എത്താനായിട്ട് പോവുകയാണ്.
0: ഓക്കേ,
1: ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 റിലീസായ ഒരു സിനിമയാണിത്.
0: 2017 ചിത്രം റിലീസ് ആകുന്നത്. ഓക്കേ,
1: സിനിമയുമായി ഈ സിനിമയ്ക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട്.
0: സിനിമയുമായി
1: ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്.
0: ഓക്കേ, പലരുടെയും മനസ്സിലേക്ക് പല ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നു. 2017 റിലീസായത്, അത് മറക്കരുത്.
1: ഓക്കേ, അതോടൊപ്പം ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ആൽബി സ്റ്റീഫൻ എന്നാണ്.
0: ആൽബി
1: സ്റ്റീഫൻ എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. ബെസ്റ്റ് ആക്ടർ അല്ല, ആൽബി സ്റ്റീഫൻ എന്നല്ലോ?
0: അതെ
1: അല്ലേ?
0: അല്ലല്ല, ആ സിനിമയിൽ ആൽബി സ്റ്റീഫൻ
1: ഇല്ല. ആ ഓക്കെ, ആൽബി സ്റ്റീഫൻ എന്നാണ് ഈ സിനിമയിലെ പ്രധാന

0: കഥാപാത്രത്തിൻ്റെ പേര്. 2017 റിലീസായ സിനിമ. സിനിമയുമായി ഈ സിനിമയ്ക്ക് ഭയങ്കര കണക്ഷനുണ്ട്.
1: ഓക്കെ, ബെസ്റ്റ് ആക്ടർ അല്ല, കാരണം ബെസ്റ്റ് ആക്ടറിൽ മോഹനാണ്.
0: അതെ, മോഹൻ നിങ്ങളുടെ
1: നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ.
0: അപ്പോൾ മോഹനാണ് ബെസ്റ്റ് ആക്ടർ. അയ്യോ, ആർക്കും കിട്ടിയില്ല ശരിക്കും. ഇസ് ഇറ്റ് ട്രൂ?
1: എന്തായാലും ആലോചിച്ച് ഉത്തരങ്ങൾ അയച്ചോളൂ. ഇനി ഒരുപാട് കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇടപെടാം.
0: പക്ഷെ നിങ്ങൾ അധികം കഷ്ടപ്പെടാതെ തന്നെ
1: ഉത്തരങ്ങൾ കിട്ടും.
0: നമ്മൾ ഓൾറെഡി പറഞ്ഞതിനൊക്കെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചോളൂ.
1: ഓക്കെ, 5000917 എന്ന നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. 2017 ഇറങ്ങിയ സിനിമ, സിനിമയുമായി ഈ സിനിമയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട്. ആൽബി സ്റ്റീഫൻ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. അൻവർ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: സത്യമേവ ജയതേ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. ചൊവ്വാഴ്ച ദിവസമാണ്, ജൂൺ 23-ാം തീയതിയാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉത്തരം പിടികിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഫരീസാദ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. ആനന്ദ് ശിവദാസ്, സനിൽ ജിയുടെ മെസ്സേജ് ഉണ്ട്. ബേസിൽ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, AS എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന്. അഭിജിത്ത്, അതുപോലെ തന്നെ ജാസിർ, സനോജ്, വർഗീസ് തോമസ്, സൈഫുള്ള, അൻവർ അലി, ജെസ്സി ചേച്ചി, അവരുടെ ഒക്കെ മെസ്സേജുകൾ വന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ.
1: ഓക്കെ, അപ്പൊ ചിന്ന സൂചനകളിലൂടെയായിരുന്നു നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്.
0: 2017 റിലീസായ ഒരു ചിത്രമാണ്. സിനിമയുമായിട്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, സിനിമയുമായിട്ട് ഈ സിനിമയ്ക്ക്
1: വല്ലാത്ത
0: ബന്ധമുണ്ട്. അതുപോലെ തന്നെ ആൽബി സ്റ്റീഫൻ, അതായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഇപ്പൊ കേട്ട് തുടങ്ങുന്നവർക്ക് റൈറ്റ് ആൻസേഴ്സ് നമുക്ക് അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന ചില അപ്ഡേറ്റുകളിലേക്ക് കൂടി നമ്മളിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, യാത്രക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് കുട്ടികൾക്കായിട്ടുള്ള സ്ട്രോളറുകൾ സൗജന്യമായിട്ട് നമ്മുടെ എയർപോർട്ടിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം എത്തിയിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും സമയപരിധി ഇല്ലാതെയൊക്കെ ഈ ഒരു സൗജന്യമായിട്ടുള്ള സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. എയർപോർട്ടിലെ കോൺകോഴ്സ് ABCDE എന്നിവിടങ്ങളിലെ ഈ ഒരു സ്ട്രോളർ നെസ്റ്റുകളിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ പേരൻസിന് ആ ഒരു ഭാരമൊക്കെ കുറച്ച് യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാനായിട്ടാണ് ഈ ഒരു കാര്യം നൽകിയിട്ടുള്ളത്. 300 സൗജന്യ ചൈൽഡ് ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രോളറുകളും കാര്യങ്ങളുമാണ് അവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്.
0: ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കുട്ടീസിനെ അതിന്റെ ഉള്ളിലേക്ക് ഇരുത്തിയ പിന്നെ അവർ അതിലിരുന്നിട്ട് ആ
1: കാഴ്ചയെ കണ്ടങ്ങ്
0: അത് കാണുന്ന ഒരു കാഴ്ച തന്നെ വളരെ മനോഹരമാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ എയർപോർട്ടിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അത് യാത്രക്കാർക്ക് ഒരുപാട് സഹായകരമാകുന്ന ഒരു കാര്യം.
1: ഓക്കെ, അതോടൊപ്പം തന്നെ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി വർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട് അത് കുറച്ചുകൂടി എളുപ്പത്തിലും സൗകര്യപ്രദമായിട്ടും അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വർക്ക് വിസ നേടുന്നതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ സെന്ററുകൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ.
0: അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മളും വരുന്നതായിരിക്കും. സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. ദോഹ ടു ചെന്നൈ.
2: End of the hour. In the art of Podumakulanda.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹൈ, ദിസ് ഈസ് നദിയ.
4: ആയിരം കണ്ണുമായി
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
0: റേഡിയോ സുനോ,
3: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
5: സമയം 9 കഴിഞ്ഞ് 42 ആയിരിക്കും. മോർണിംഗ് സവാരിയുടെ യാത്രയിലാണ്. അങ്ങനെ എല്ലാവരും ശരിയായ ഉത്തരങ്ങളൊക്കെ അയച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ചെറിയ ആളുകൾക്ക് ചിന്ന ചിന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
6: അതെ, പക്ഷെ എന്തായാലും കൂടുതൽ പേരും റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളൊരു സിനിമ.
5: അതെ, ഒരു സിനിമാക്കാരൻ എന്ന സിനിമയാണ് ഇന്ന് ഒളിപ്പിച്ചു വെച്ചത് കേട്ടോ.
6: അതെ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ നായകനായിട്ട് റിലീസായ മൂവിയായിരുന്നു അത്. സണ്ണിൽജിയുടെ മെസ്സേജ് ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോർച്ചുഗലിന്റെ മാച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പാസ്സൊന്നും അധികം കിട്ടിയില്ല അണ്ണന് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ മെസ്സിപ്പട, ആളുടെ കാലിലോട്ട് പന്ത് എത്തിച്ചു കൊടുക്കാൻ സഹകളിക്കാർക്ക് ആവേശമാണ്. പന്ത് കിട്ടിയാലോ പിന്നെ ഒരു കുതിപ്പാണ്.
5: അതെ, മെസ്സിപ്പട എന്ന് തന്നെയാണ് അത് പറയുന്നത്.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ടീം സ്പിരിറ്റ് അതിഗംഭീരം തന്നെയാണ്. അപ്പൊ എല്ലാ ടീമുകൾക്കും അത് കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ.
5: തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടീം വർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ
6: ഈ സ്പോർട്സിലൂടെ നമ്മുടെ ലൈഫിലേക്കും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
5: നമ്മളെപ്പോഴും പറയാറില്ല സ്പോർട്സ് അല്ലെങ്കിൽ ഈവൻ പ്രത്യേകിച്ച് ഫുട്ബോൾ തന്നെ എടുത്തു ലൈഫായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും.
6: തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, തിരിച്ചു വരണം, അല്ലെങ്കിൽ പരാജയത്തിൽ വിഷമിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സ് നമ്മളെ നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
5: ഓക്കെ, അപ്പൊ അതൊക്കെ മാതൃകയാക്കി തന്നെ അല്ലേ നമുക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അൻവർ അലി, സെയ്ഫുള്ള, വർഗീസ് തോമസ്, സാൻജോ എസ് ആർ സി, റിനീഷ്, ജാസ് ഇവരുടെയൊക്കെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
6: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പതുക്കെ ഗുഡ് ബൈ പറയേണ്ട സമയത്തേക്ക് ഇതായിത്തീട്ടുണ്ട്.
5: ഓക്കെ, ഈ ദിവസം ഈ June 23 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടാറ്റാ,
6: ബൈ ബൈ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: Only on Radio Suno 91.7.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ലുസൈൽ ട്രാം സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ജൂൺ 26 മുതൽ ജൂലൈ 5 വരെയാണ് സർവീസ് നിർത്തിവെക്കുക. ജൂലൈ 6 മുതൽ ലെക്താഫിയ, തർഫാത്ത് സൌത്ത് എന്നീ സ്റ്റേഷനുകൾക്കിടയിൽ മാത്രമായി പരിമിതപ്പെടുത്തി സർവീസുകൾ നടത്തും. യാത്രക്കാരായ കുടുംബങ്ങൾക്ക് കുട്ടികൾക്കായുള്ള സ്ട്രോളറുകൾ സൌജന്യമായി നൽകി ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളം. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും സമയപരിധിയില്ലാതെയും സൌജന്യമായി ഈ സേവനം ഉപയോഗപ്പെടുത്താം. വിമാനത്താവളത്തിലെ കോൺകോസ് ABCDE എന്നിവിടങ്ങളിൽ സ്ട്രോളർ നെസ്റ്റുകളിൽ ഇവ ലഭ്യമാണ്. അപകടങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് കുറ്റകരമാണെന്നും മെട്രാഷ് ആപ്ലിക്കേഷൻ വഴിയും ഔദ്യോഗിക ചാനലുകളും വഴിയും മാത്രം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ലോകകപ്പിൽ ഇനി ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ ഇങ്ങനെയാണ്. രാത്രി 8 മണിക്ക് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഗ്രൂപ്പ് കെയിലെ മത്സരമാണിത്. 11 മണിക്ക് ഇംഗ്ലണ്ട് ഘാന മത്സരം നടക്കും. ഇത് ഗ്രൂപ്പ് എല്ലിലെ മത്സരമാണ്.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
2: You are listening to Radio Sonora 91.7.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM.
2: ഹോം ഡെലിവറി.
1: അങ്ങനെ ഹോം ഡെലിവറിയിൽ ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണ് വിശേഷം? ഇന്ന് 23-ാം തീയതി. അങ്ങനെ ഈ ഒരു സമയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കുറച്ചധികം ആൾക്കാരുടെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാവിലത്തെ ഈ ഒരു മോർണിംഗ് ഡ്രൈവ് എങ്ങോട്ടേക്കാണ്? മീറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണോ നേരെ തിരിച്ച്? അതൊന്നുമല്ല, ഇന്ന് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് ടാസ്ക് ഉണ്ട് തീർക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അതൊന്നുമല്ല, നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ, ചിലപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ നേരത്തായിരിക്കും അയ്യോ ഇത് തീർന്നിരിക്കുകയാണല്ലോ അത് തീർന്നിരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങി ഓടേണ്ട ഒരു മൊമെന്റ് വരുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ ഈ ഒരു ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അശ്ലമിയാണ് ഇനി കുറച്ച് നേരം കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകതയുണ്ട്. അതായത് ഇന്ന് വുമൺ ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഡേ ആണ്. സോ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ, മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, സിവിൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഓരോരോ വിഭാഗം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു ലേഡീസ് ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ മെക്കാനിക്കലിലായിരിക്കും അല്ലേ? അതോ ഇലക്ട്രോണിക്കലിലാണോ? ആ മെക്കാനിക്കലിൽ, യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിക്കൽ ഫീൽഡിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല പെൺപിള്ളേർ. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയും ഫുൾ ആൺകുട്ടികളായിട്ട് ഇരുന്നിട്ട് ആ ക്ലാസ്സിൽ ഇരിക്കുമ്പം ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുറച്ചധികം ആൾക്കാരുണ്ടാവും ക്ലാസ്സിൽ തന്നെ. എങ്ങനെയും നോക്കും ഈ പറഞ്ഞ പോലെ അസൈൻമെൻറ്റ്സ് ആണെങ്കിലും എഴുതുന്ന എന്തെങ്കിലും പണിയുണ്ടെങ്കിലൊക്കെ എഴുതിപ്പിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഭവത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടി ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർ ഓഫ് ദ യുനോ ദ ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ. ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ എഞ്ചിനീയർ വുമൻസ് യു ഓൾ ആർ ദ സ്റ്റാർസ്. ബട്ട് ഐ വാസ് ജസ്റ്റ് ടെല്ലിംഗ് ബിക്കോസ് അങ്ങനെ കുറേ അനുഭവങ്ങൾ ചിലപ്പോൾ ആ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും വുമൻ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ, ഓൾ ദ എഞ്ചിനീയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ വിഷസും പറയുന്നു. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും പെൺകുട്ടികൾ, അതും എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ കേട്ടോ. 5000917 ലേക്ക് ഒരു മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുമോ. പിന്നെ അതിനോടൊപ്പം വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ ലേഡീസിന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏതെങ്കിലും മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവർ അങ്ങനെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടീനെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു ആളെ ഓർത്ത് എന്തെങ്കിലും കഥകൾ പറയാനുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. 444-9174 444-9174 ലേക്കാണ് വിളിക്കേണ്ടത്. മെസ്സേജ് അയക്കേണ്ടത് 5000917 കേട്ടോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

അതിശയം അതിശയം, സത്യത്തിൽ അതിശയം തന്നെയായിരുന്നു ആ ഒരു സോങ്ങില്. ജീൻസിൽ ആ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസും കാര്യങ്ങളൊക്കെ വരുന്ന, അത്രയും നല്ല നല്ല ഷോട്ടുകൾ വരുന്ന ആ ഒരു സോങ്ങില് ഐശ്വര്യ റായ് എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയുക അതിശയമുണ്ടല്ലോ, അതിനെ വർണ്ണിക്കാൻ വേറെ വാക്കുകളില്ല. ബിക്കോസ് ആസ് വി ഓൾ സേ, ഫാഷൻ ട്രെൻഡുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള പുതിയ പുതിയ രീതിയിലുള്ള ട്രെൻഡുകളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു മൂവിയിൽ, ജീൻസിൽ, പ്രത്യേകിച്ചും ഈ ഒരു പാട്ടിലൊക്കെ തന്നെ ഭയങ്കര രസകരമായിട്ടാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ റായുടെ. ഭയങ്കര രസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഐശ്വര്യ റായിനെ വേറെ ഏതെങ്കിലും സോങ്ങിൽ അത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയും രസമാണ് ഈ ഒരു മൂവിയിലെ എല്ലാ സോങ്ങിലും, അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ മൂവിയിൽ, ജീൻസിൽ ടോട്ടലി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ആ ഒരു ഭംഗി അല്ലെങ്കിൽ അത് ആസ്വദിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ടാവും. കാരണം അത്രയും നല്ല കോസ്റ്റ്യൂംസാണ്, പെൺകുട്ടികളൊക്കെ ഇപ്പോഴും അത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കോസ്റ്റ്യൂംസൊക്കെ. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നേരെ ഹോം ഡെലിവറിയിൽ. ഞാൻ കുറച്ച് മുൻപ് കുറച്ചധികം യുനോ ദ ലേഡീസ് ഔട്ട് ദെയർ ആൻഡ് ഓൾസോ ലേഡീസ് ഇൻ ദ എഞ്ചിനീയറിംഗ് ഫീൽഡ്, അവരെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിപ്പോൾ കെമിക്കലാണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെ എല്ലാ രീതിയിലും നോക്കുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെ കുറേ കുറേ കുറേ പെൺകുട്ടികൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുണ്ട്. പക്ഷേ ചിലതിൽ ഈ പറഞ്ഞ പോലെ കുറവായിരിക്കും. അതിലൊന്ന് തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ക്ലാസ്സിൽ ഒരാൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ചിലപ്പോൾ നല്ല പണിയായിരിക്കും, എല്ലാവരുടെ അസൈൻമെൻറ്സ് ഒക്കെ എഴുതി കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് രാഗിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഹായ് അശ്ലമി, എൻ്റെ പേര് രാഗി, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് കേട്ടോ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒരു പെൺകുട്ടി ആയിരുന്നു, ബട്ട് അസൈൻമെൻറ്റ്സ് എഴുതി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. നേരെ തിരിച്ച് പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കിട്ടിയത്. എല്ലാവരുടെയും ഇടയിലൊരു സിസ്റ്റർ റോളായിരുന്നു. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. എല്ലാവരും അടിപൊളിയായിരുന്നു. ദേ വേ ഓൾ സോ സ്വീറ്റ്. And still we are in WhatsApp. Okay, WhatsApp connections. ഒരുപാട് പേര് പല പല സ്ഥലത്തേക്ക് പോയി, എന്നാലും ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ഓൾഡ് മെമ്മറീസ് ജസ്റ്റ് കെയിം ബാക്ക് ഇൻ മൈ ഹെഡ് വെൻ യു ടോക്ക്ഡ് അബൌട്ട് കോളേജ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഐ വാസ് ഓൾസോ റിയലി ഹാപ്പി. പക്ഷേ ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഏതാണ് കോളേജ് എന്ന് പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഏത് കോളേജിൽ നിന്നാണെന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചേക്കൂ. അതിനിടയിൽ ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് പ്രഭു വാടമ്പിക്കാട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ് ടു യു. ഷാസിലേ, ഹലോ ഹലോ, എന്നാണ് വിശേഷം. ബാക്കി മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജസ് ആണ് സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എവിടെ നിന്നാണ് കേൾക്കുന്നത്, ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് പാട്ടാണ് വേണ്ടത്, അത് മെസ്സേജ് അയച്ചോളൂ. ഒപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള പെൺകുട്ടികളോടാണ്, നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ആ ഒരു വിശേഷങ്ങൾ കൂടി മെസ്സേജ് അയക്കൂ. 5000007 ലേക്ക്. 5000007 ലേക്ക്.

വെൽക്കം ബാക്ക്. ഇത് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരമായിട്ട് കുറച്ച് എഞ്ചിനീയേഴ്സിനെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഇൻ ബിറ്റ്വീൻ ഷാസലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, എന്ത് പറ്റി ഇന്ന് എനർജി കുറവാണല്ലോ എന്ന്. ഷെടാ, നല്ലൊരു പാട്ടൊക്കെ വെച്ച് തന്ന് കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു നല്ല എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള പാട്ട് തരാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കുറച്ചൊന്ന് എനർജി ലെവൽ കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നു. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറ്റി പിടിക്കാം, പുളിശ്ശേരത്തെ ട്രാക്ക് മാറ്റാം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.

എന്തായാലും ശരി തന്നെ, ഇങ്ങനത്തെ കുറച്ച് പാട്ടുകളൊക്കെ വഴിയേ വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നല്ലൊരു കോഫി കുടിച്ച ചില സമയത്ത് നമുക്ക് എന്താ നല്ല എനർജി വരും അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോഫി മേടിക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ, നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിൽ നിന്നൊരു കോഫി കുടിക്കണം. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുമായിരിക്കും, അതിനി അവിടെ കയറി അത് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് അവരത് ഉണ്ടാക്കി അത് കയ്യിൽ കിട്ടി വരുമ്പോഴത്തേക്ക് സമയമെടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാട്ട് വി വിൽ ഡു, വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതങ്ങനെ സ്കിപ്പ് അടിച്ചിട്ട് നേരെ എവിടെയാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകും. ഈ പെട്ടെന്നുള്ള ധൃതി പിടിച്ച ജീവിതത്തിനിടയിലാണ് ഇതിങ്ങനെ കോഫി നല്ല ഒരു പെട്ടെന്ന് എന്താ പറയുക, ഗ്രാബ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാത്തത്. സോ ഈ ഒരു സംഭവം ഭയങ്കര രസകരമായിട്ടൊരു ഐഡിയയിലേക്ക് മാറ്റിയിട്ടുള്ള ചെറിയ ചെറുപ്പക്കാരുണ്ട് കേട്ടോ, പ്രത്യേകിച്ചും നാട്ടിൽ. അതായത് ഇന്ത്യയിൽ ബോക്ക എന്ന് പറയുന്ന ആ ഒരു കോഫി സംഭവം ലൈക്ക് ഒരു പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോഫി ഓൺ ടാപ്പ്. അപ്പം ഈ കോഫി ഓൺ ടാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് കോഫി ഇങ്ങനെ ആ ഒരു കോഫി കറക്റ്റായിട്ട് നമ്മളുടെ കപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു മെഷീൻസ് ആണ്. സോ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കൻ ജസ്റ്റ് ഗോ ദെയർ, ദേ കൻ ജസ്റ്റ് ടാപ്പ്, അത് അതേപോലെ ജസ്റ്റ് അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ കോഫി വേണ്ടത്, ഫ്രഷ് കോഫിയാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് മറ്റേ മെഷീൻ കോഫി അല്ല, അടിപൊളിയായിട്ടുള്ള കോഫി അവർ അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ടാപ്പ് ആൻഡ് ഗോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നി. സാധാരണ മറ്റേ മെഷീൻ കോഫി കുടിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ദിസ് ഇസ് ലൈക്ക് ഫ്രഷ് ഫ്രഷ് കോഫി ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് എ കോഫി ഓൺ ടാപ്പ്, ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ആ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോകേണ്ട ഒരു ഒരു എന്താ പറയുക ധൃതി പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആവും. അത് പറഞ്ഞപ്പോഴേക്കും നല്ല കോഫിയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് രാവിലെ തന്നെ ഹാരിസ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. എന്താണ് എങ്ങോട്ടേക്കാണ്, മർസയിലേക്കാണോ, സിഗ്നേച്ചർ ഫ്രം ബൈ മർസയിലേക്കാണോ, എങ്ങോട്ട് പോകുകയാണെങ്കിലും ശരി തന്നെ. എൻ്റെ മോനെ, നമ്മുടെ മാംഗോ ഫെസ്റ്റിവലിൽ പോകുമ്പോൾ സിഗ്നേച്ചർ ബൈ മർസയുടെ ദഹിപ്പൂരി കഴിക്കണം കേട്ടോ. ഓ, ആലോചിച്ചിട്ട് പിന്നെ എനിക്ക് അത് കഴിക്കാൻ തോന്നുന്നു. ഞാൻ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് വരാം, അതായിരിക്കും നല്ലത്. സുഖമാണോ അഷ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷമീറിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. ഓ, മാംഗോ ഫെസ്റ്റിന് പോകണോ, ഓക്കെ, അടിപൊളി അടിപൊളി, പോയിക്കോളൂ. യെസ്, വരും വരും, ഞാൻ എന്തായാലും നോക്കട്ടെ. നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ പോകണം. നാളെ പോയിട്ട് ബാക്കിയുള്ളതും കൂടി ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഷാഹുലിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ബിന്ദുവും ഞാനും അൽഖോറിലേക്ക് നിങ്ങളെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിന്ദുവിനൊരു ഹായ് പറയുമോ എന്നാണ് ഷാഹുലിൻ്റെ മെസ്സേജ്. ബിന്ദു, ഹലോ, എന്നാ ഉണ്ട് വിശേഷം? ഇന്ന് ചായയൊക്കെ കുടിച്ചോ രാവിലെ? എന്തായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്? രണ്ടുപേരും കൂടി ഇപ്പം എങ്ങോട്ടേക്കാണ് യാത്ര? അൽഖോറിൽ എവിടെയാണ് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അതുമാത്രമല്ല, പാവം ഷാഹുലിനൊരു ചായക്ക് മേടിച്ചു കൊടുക്ക്, കൂടെ വരുന്ന ആളല്ലേ. അയ്യോ, നല്ല ചൂട് സമയമല്ലേ, കുഴപ്പമില്ല, നമുക്കൊരു നാരങ്ങയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മേടിച്ചു കൊടുക്കേ, പാവം കുറച്ച് നേരമായിട്ട് ഡ്രൈവ് ചെയ്യുകയായിരിക്കും ചിലപ്പോൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിന്ദുവിനെ സഹിച്ച് കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു നാരങ്ങയുള്ളെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ പാവത്തിന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പാട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. രണ്ടുപേരും അടിപൊളിയായിട്ട് ഈ പാട്ടൊക്കെ കേട്ട് അൽഖോർ വരെ എത്തിക്കോളൂ. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയെല്ലാവരും ഓരോരോ വർക്കിനിടെ ഇടയിലായിരിക്കാം, ചിലപ്പോൾ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഏത് പാട്ട് വേണമെന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 5000917 ലേക്ക് ഹോം ഡെലിവറിയിലേക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ 6 മിനിറ്റ്. ഗതന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 എഫ്എമ്മിൽ ഹോം ഡെലിവറി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അഷ്ടമിയാണെ കൂടി ഉള്ളത്. ജിഫിന്റെ മെസ്സേജാണ്, നല്ല ചൂടാണല്ലോ പുറത്ത്, അതുകൊണ്ട് നല്ല സ്ലോ സോങ് വന്നാൽ ഉറക്കം വരും. ഓഹോ, അതുകൊണ്ട് നല്ല പോലെ ഈ പറഞ്ഞ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു ഹൈപ്പ് കിട്ടുന്ന രീതിയിലുള്ള പാട്ടുകൾ വെച്ച് കൊടുക്കണേന്നാണ് പറഞ്ഞിരിക്കുന്നത്.

0: ആര് കൂടണുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി തന്നെ പാട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒപ്പം ഞാനും ഉണ്ടാവും. എന്തായാലും കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോയിൽ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കമൊന്നും വരുമല്ലോ. അതുകൊണ്ട് ഡോണ്ട് വെറി. ഹാ, സ്ലോ പാട്ട് വേണ്ടാന്ന് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ ചോദിക്കുകയാണ് പൂമുത്തോളെ വെച്ചുതരാവോ എന്ന്. ഇതിപ്പോൾ ഞാനാകെ മൊത്തത്തിൽ കൺഫ്യൂഷനിലായല്ലോ, ആകെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും അല്ലയ്യാ ഞാൻ. നോക്കട്ടെ കേട്ടോ നഫീസേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും വയ്ക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഇന്നലെ രാത്രി എല്ലാവരും നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് സൂപ്പറായിട്ട് തിരിച്ച് വീട്ടിലേക്ക്
1: പോയിട്ടുണ്ടാവും. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഫ്രാൻസിന്റെ ഫാൻസുകൾക്കാണെങ്കിലും അർജന്റീന ഫാൻസിനാണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ടായിരുന്ന ദിവസമാണ് അല്ലേ. ആ ഒരു വിജയത്തിന് ശേഷം ഭയങ്കര രസകരമായി ഒന്ന് പാട്ടൊക്കെ വെച്ചൊന്ന് സമാധാനിച്ച് അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ ആഘോഷിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവും. അതിലേറ്റവും വലിയൊരു സന്തോഷം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് അർജന്റീനയുടെ മെസ്സിയുടെ സ്വന്തം രണ്ട് ഗോളുകളും അതിന്റെ കൂടെ എംബാപ്പയുടെ ഗോളുകളും തന്നെയാണ്. എന്തായാലും ഇന്നലെ ഞാൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. പോയി സമാധാനത്തിലിരുന്ന് എനിക്ക് ആ മാച്ച് ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അർജന്റീനയുടെ മാച്ച് വരുന്നത് രാവിലെ 5 മണിക്കാണ്. ജോധന്റെ കൂടെയുള്ള മാച്ച് വരുന്നത് അത് ഈ പറഞ്ഞ ജോലിക്കൊക്കെ പോകാനുള്ള ദിവസമാണ് സൺഡേ. അതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കാണും ആൾക്കാർ, ബട്ട് സ്റ്റിൽ പോയി ഇരുന്ന് ഒരിടത്ത് നിന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ഓഫ് 32 എത്തുമ്പോൾ മാത്രമാണ് പിന്നെയും ഒരു എനിക്ക് തോന്നുന്നു വൈകുന്നേരം 8 മണിയുടെയൊക്കെ മാച്ചസ് വരുന്നത്. ബാക്കി എല്ലാം വെളുപ്പിനെയാണെന്നേ. എന്ത് ചെയ്യാനാ, രാത്രി ഒന്ന് സമാധാനത്തിരുന്ന് മാച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കറക്റ്റ് സമയമായിരുന്നു 8 മണി. അപ്പോൾ ഞാൻ നിസയടുത്തൊക്കെ പറഞ്ഞു, ഓ നാളെ രാവിലെ പോണെങ്കിലും ഉറങ്ങാൻ പാടില്ല, ഒന്ന് പോയി കണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഈ പറഞ്ഞില്ലേ 8 മണിയുടെ മാച്ച് ചിലപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ്. പക്ഷേ അടിപൊളി മാച്ചായിരുന്നു. പക്ഷേ ഐ ഹാവ് ടു റിയലി അപ്രീഷിയേറ്റ് ഓസ്ട്രിയ ടീം ആൻഡ് ഓൾ ദ പ്ലെയേഴ്സ്. അടിപൊളിയായിട്ട് അവരങ്ങ് കളിച്ച് കളിച്ചെന്ന് പറയാം, ലാസ്റ്റ് അവസാനത്തെ ആ മിനിറ്റിൽ പോലും, എക്സ്ട്രാ മിനിറ്റിൽ പോലും കഷ്ടപ്പെട്ട് ഒറ്റക്കോളെങ്കിൽ ഒറ്റക്കോൾ അടിക്കാൻ വേണ്ടി കുറേ അവർ നോക്കി. പക്ഷെ എന്ത് ചെയ്യാനാ, സമ്മതിച്ചില്ല. മെസ്സിയുടെ പിള്ളേർ സമ്മതിച്ചില്ല. അതിൻ്റെ കൂടെ മെസ്സി അതിഗംഭീരമായിട്ട് 2 അടിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇന്ന് സമ്മതിച്ചില്ല മെസ്സിയുടെ പിള്ളേർ സമ്മതിച്ചില്ല. അതിൻ്റെ കൂടെ മെസ്സി അതിഗംഭീരമായിട്ട് 2 അടിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക്

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Hi, this is Pearlie Mani.
6: You're listening to
7: Radio Suno 91.7.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. home delivery

നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. നമ്മൾ കുറച്ച് മുമ്പൊന്ന് ജസ്റ്റ് ഫുട്ബോളിന്റെ സൈഡിലൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലത്തെ ആ ഒരു വിജയത്തെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു വിജയം, ആ ഒരു മാച്ച് കാണാൻ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും മാച്ചൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇന്നത്തെ മാച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ ആ ഒരു മാച്ച് കാണാനും ഇന്ന് എല്ലാവരും ഒരുമിച്ച് കളിക്കണേ, ചിലരെയൊക്കെ കളിപ്പിക്കണേ, അതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രാർത്ഥനയിലാണ്. അത് പറഞ്ഞപ്പോഴട്ടോ ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു പോസ്റ്റ് കുറച്ച് മുമ്പ് ഞാനും നിസ്സേ കൂടി ഇരുന്ന് വായിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സംഭവം ഇങ്ങനെയാണ്. റൊണാൾഡോയ്ക്ക് ബോള് കൊടുക്കുമോ അത് കഴിഞ്ഞ കളിയെ പോലെ കഴിഞ്ഞ കളിയിലെ പോലെ അകറ്റി നിർത്തുമോ? ഏകാന്തത ജീവിതത്തിലേക്ക് നായകൻ്റെ പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബ വിളക്ക് എന്ന് പറഞ്ഞൊരു വലിയ പോസ്റ്ററാണ് ബേസിക്കലി. മറക്കാതെ കാണുക നാളെ രാത്രി 10:30 എന്ന് പറഞ്ഞിട്ട് ഇന്നലെ സംഭവം സെറ്റ് ചെയ്ത ഒരു അടിപൊളി പോസ്റ്ററാണ്. എനിക്കത് കണ്ടിട്ട് AI ജനറേറ്റ് ചെയ്ത് എന്തൊക്കെ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനിടയിൽ എന്താ ബ്രൂണോ വില്ലനോ അതോ നായകനോ എന്തൊക്കെയാ സെറ്റ് ചെയ്ത് ആൾക്കാർ ഇറക്കുന്നതെന്ന്. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം ആരാണ് നായകൻ, ആരാണ് വില്ലൻ, അല്ലെങ്കിൽ ആര് നന്നായി കളിക്കും, എന്തൊക്കെയാണെങ്കിലും ടീം തന്നെയാണ്. അതുകൊണ്ട് ടീം ഒരുമിച്ച് കളിക്കുമോ, ടീമിന് അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം കൂടി പറഞ്ഞുതരാം. നേരെ ചെല്ലുക റേഡിയോസിനോട് ഇൻസ്റ്റഗ്രാമിലേക്ക്. ഇൻസ്റ്റഗ്രാമിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ വർഷത്തെ 2026 ഫിഫ വേൾഡ് കപ്പ് ആരുടെ കയ്യിലിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. ആരാണ് നിങ്ങളുടെ മനസ്സിൽ വിജയി, ആ ഒരു ചാമ്പ്യൻസ് ആരാവാനാണ് പോകുന്നത്, അവരുടെ പേര്, ആ ഒരു ടീമിൻ്റെ പേര് അവിടെ കൊടുക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാൻ മറക്കരുത്, ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ റേഡിയോസിനോ ആൻഡ് ഓൾസോ സിറ്റി എക്സ്ചേഞ്ചിൻ്റെ 2 ഇതും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യണം. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ, അതനുസരിച്ച് ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ടാഗ് ചെയ്യുക ഫ്രണ്ട്സിലെ. അതിലൂടെ തന്നെ നിങ്ങൾക്കൊരു ഐഫോൺ ആണ് കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. ആ ഒരു ഐഫോൺ നൽകാനായിട്ടുള്ള ആ ഒരു അവസാനത്തെ ആ ഒരു പ്രഡിക്ഷൻ കോൺടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേഗം തന്നെ പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ പങ്കെടുത്തോളൂ, വേഗം തന്നെ സമ്മാനം കിട്ടാനുള്ള വഴിയിലേക്ക് എത്തിക്കോളൂ. കാരണം ഐഫോൺ കിട്ടുന്നത് ചെറിയ കാര്യമാണോ, പെട്ടെന്ന് തന്നെ ചെല്ലു കേട്ടോ. വിസിറ്റ് റേഡിയോസിനോ ആൻഡ് ഓൾസോ സിറ്റി എക്സ്ചേഞ്ച് ഇൻസ്റ്റഗ്രാം.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: Let's play football.
0: Football Mania.
3: അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് ആരാധകർ വഴിക്കിരുവശവും തടിച്ചുകൂടിയിരുന്നു. ഈ മത്സര ദിവസം കൊൽക്കത്തയിലെ സ്കൂളുകൾക്കെല്ലാം അവധിയായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മത്സരം 80,000 പേർ നേരിട്ട് കണ്ടു. 1977 ആ ചരിത്ര സംഭവം. പെലെ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം, അതും കൊൽക്കത്തയിൽ. കാഴ്ചക്കാരനായിട്ടായിരുന്നില്ല ആ വരവ്, പന്ത് തട്ടാൻ തന്നെയായിരുന്നു. സൗഹൃദ മത്സരത്തിൽ വടക്കേ അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടി മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു.
2: Let's play football.
0: Football Mania.
4: Hi everyone, I'm Ranjini Haridas.
5: You're listening to
4: Radio Suno 91.7 Kibi.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoo 91.7 FM.
2: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഹോം ഡെലിവറിയിൽ സമയം 12 മണി കഴിയുമ്പോൾ ചെറുതായിട്ട് ഒന്ന് സ്കിൻ കെയറിലേക്കൊക്കെ ഒന്ന് പോയാലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് മെസ്സേജ് വരുന്നത് ആ പറഞ്ഞ സംഭവം ഒന്ന് നോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൈൻഡിൽ നിൽക്കുന്നില്ല, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളുടെ ഒരു കൗണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാവാം. സ്കിന്ന് ടാൻ ആകുന്നു അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാകുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അതും എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ലൈക്ക് യു നോ പീപ്പിൾ ആർ ആക്ച്വലി വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. കുറച്ച് നേരം കൊണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. അത് ഒരു 4 സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ സെറ്റാണ്, ടാൻ റിമൂവലിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കാപ്പിപ്പൊടി, പിന്നെ കടലമാവ്, കുറച്ച് പാല്, കുറച്ച് തേൻ. അപ്പോൾ ഇതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്പൂൺ വീതം കാപ്പിപ്പൊടിയും കടലമാവും കൂടി നന്നായി യോജിപ്പിച്ചിട്ട് അതിലേക്കാണ് ഒരു സ്പൂൺ പാലും അതുപോലെ തന്നെ ഒരു സ്പൂൺ തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത്. എന്നിട്ട് മുഖത്ത് പുരട്ടി ഒരു 20 മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ കരിവാളിപ്പൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് കുറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് തക്കാളി, പപ്പായ, ബീട്രൂട്ട് പൊടി, ഗോതമ്പ് പൊടി, ഇത് നാലും കൂടി യൂസ് ചെയ്താലും നല്ലതാണ്. കാരണം 2 തക്കാളിയുടെ കഷ്ണവും 2 പപ്പായയുടെ കഷ്ണവും കൂടി നന്നായി അരച്ചെടുത്തിട്ട് അതിലേക്കാണ് ഈ പറഞ്ഞ ബീട്രൂട്ട് പൊടിയും ഗോതമ്പ് പൊടിയും ചേർക്കേണ്ടത്. അപ്പോൾ അത് കുറച്ച് നല്ല കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇപ്പോൾ പാല്, തൈരൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് അടിപൊളിയായിരിക്കും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമുക്കറിയാമല്ലോ തക്കാളി ആണെങ്കിൽ അടിപൊളിയാണ് സ്കിന്നിന്. പിന്നെ ഞാൻ പറഞ്ഞ ബീട്രൂട്ട്, ഓ അത് വേറെ ലെവലാണ്. ഈ ബീട്രൂട്ട് ഗോതമ്പ് പൊടി ആ ഒരു മിക്സ് ഭയങ്കര നല്ലതാണ്. ഗോതമ്പ് പൊടി അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം, അതും അടിപൊളിയാണ്. പക്ഷെ ഈ ഗോതമ്പ് പൊടി എനിക്കൊന്ന് കുറേ ആൾക്കാർ ചിലപ്പോൾ കേട്ട് കാണത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലപോലെ ഈ പറഞ്ഞ നമ്മുടെ മുഖത്തെ ആ ഒരു കരിവാളിപ്പൊക്കെ മാറ്റും എന്ന് ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ ഒരു ടെക്നിക്ക് തന്നെ ഇല്ലേ. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുഖത്ത് വെച്ചിട്ട് അതങ്ങനെ ചെയ്യുന്ന, അതായത് ഞാൻ പറയുന്ന ജസ്റ്റ് നോർമൽ ചപ്പാത്തി മാവല്ല, അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ പണ്ടുള്ള ആൾക്കാർ മുഖത്തെ ഹെയർ റിമൂവലിനൊക്കെ അതാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള എല്ലാവരും അവെയറാണ് ആ ഒരു കാര്യത്തിൽ. കാരണം ഒരുപാട് വീഡിയോസൊക്കെ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഗോതമ്പ് പൊടിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ആ ഒരു കാര്യത്തിൽ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ബീട്രൂട്ട്, ഈവൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ നല്ലതാണ്, മുഖത്തിട്ടാൽ നല്ലതാണ്, ലിപ്സിന് നല്ലതാണ്. ഈ ബീട്രൂട്ട് ഇസ് ലൈക്ക് അടിപൊളി ഒരു ഫുഡ് ഐറ്റം ആണ്. അതിപ്പോൾ കഴിക്കാനാണെങ്കിലും അത് പൊടിച്ച് വെച്ചിട്ട് പൊടി ചേർക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ. സോ ട്രൈ ചെയ്ത് നോക്കൂ, നോക്കിയിട്ട് പറയൂ. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക, ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM.
1: Qatar's happiness frequency.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
4: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
3: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
9: in association with
10: Doha Bank.
9: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh. Be

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് ചെയ്യുക സ്റ്റേഷൻ റേഡിയോ 91.7 FM. അങ്ങനെ നമ്മൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു ദിവസത്തെ ആ ഒരു മെയിൻ ടീമിന്റെ കുറച്ചധികം ഈ പറഞ്ഞ അവരുടെ നാട്ടിലേക്കും അവരുടെ അവിടുത്തെ ഫുഡ് കൾച്ചറിലേക്കും ഒന്ന് പോകേണ്ട സമയമാണ്. ഞാൻ ഇന്നലെ മാച്ച് കണ്ടോണ്ടിരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഓസ്ട്രിയൻ ടീം ഭയങ്കര നല്ല ഫിസിക്കാണ് അവർ, ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ മല്ലന്മാരെ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു അർജന്റീന ടീമിന്റെ മുൻപിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അവർ ലാസ്റ്റ് മിനിറ്റ് വരെ പോരാടി അടിപൊളിയായിട്ട് കളിച്ചു. എന്തായാലും ആ ഒരു ടീമിനെ കുറിച്ചിട്ട് പറയുന്നതിനേക്കാൾ നമുക്ക് നേരെ ഓസ്ട്രിയയിലേക്ക് ഒന്ന് പോയാലോ. ഓസ്ട്രിയ എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു അൽഫൈൻ സിനാരി ആൻഡ് ഓൾസോ ഭയങ്കര റിച്ച് കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അവിടുത്തെ ഭാഷ ആക്ച്വലി ജർമ്മൻ ആണ്. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു അവരുടെ ഫുഡ് ഐറ്റം ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവരുടെ ഫുഡ് ഐറ്റംസിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഓ, ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷനാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു കോഫി, അവരുടെ മെയിൻ കോഫിയുടെ പ്രൊനൗൺസിയേഷൻ നോക്കി. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ടൈപ്പ് കോഫി ഉണ്ട്. ഒന്നൊരു ക്യാപ്പിച്ചിനോ പോലെ ഇരിക്കുന്നൊരു കോഫിയാണ്, അതിനെ പറയുന്നത് വിനോർ മെലാങ്കെ എന്നാണ്, അതോ മെലാൻജെ എന്നാണോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് കോഫിയുടെ മുകളിൽ വിപ്ഡ് ക്രീം, ഓക്കെ, അതിട്ടിട്ടുള്ളതാണ് അവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി. അപ്പം ഈ ഒരു കോഫിയുടെ പേരെന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതിയത് വായിച്ചത് എൻസ്പാനർ എന്നാണ്. പക്ഷെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയെടുത്തപ്പോൾ ആക്ച്വലി അത് ഐൻഷ്പെനർ എന്നാണ്, ഐൻഷ്പെന പെനർ ഓർ പെന എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കേട്ടോ. ഈ എയുടെയും എസിൻ്റെയൊക്കെ താഴെ മുകളിലൊക്കെ ഒരു രണ്ട് കുത്തും മൂന്ന് കുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഈ തമ്പുരാൻ അറിയാം. സത്യമായിട്ടും ഭയങ്കര പ്രശ്നമാണ് ഇത് വായിച്ചെടുക്കാൻ. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാൻ മിസ് പ്രൊനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ മെയിൻ ഡിഷസിലേക്ക് എത്തുമ്പോൾ അവർക്കൊരു കട്ട്ലറ്റ് ഉണ്ട് കേട്ടോ. അതൊരു തിൻ കട്ട്ലറ്റാണ്. ഈ കട്ട്ലറ്റ് തന്നെ നല്ലപോലെ ഗോൾഡൻ ക്രിസ്പി ആക്കി എടുത്തതിന് ശേഷം അത് സെർവ് ചെയ്യുന്ന സമയത്ത് പൊട്ടറ്റോ സാലഡും പാഴ്സലീസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു സ്ലൈസ് ഓഫ് ലെമനൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിഷാണ്. ഇതിൻ്റെ പേര് വിനോ ചിന്നച്ചൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു, ചിന്നച്ചൽ, ഓക്കെ. ആ സംഭവം കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര അപ്പറ്റൈസിങ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഒരു ബീഫിൻ്റെ ഒരു സംഭവമാണ്. അത് കുറച്ചും കൂടി ബ്രോത്തും എല്ലാം കൂടി ഇട്ട് വെജിറ്റബിൾസും സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഒരു ഫുൾ മീൽ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് ടാഫിൾ സ്പിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും കുറച്ചധികം ഉണ്ട്. ഞാൻ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം ഈ പേരുകൾ വായിച്ചെടുക്കാൻ തന്നെ പാടാന്നേ. ഞാൻ ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോഴേക്കും കേട്ടുകൊണ്ടേയിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓസ്ട്രിയയിൽ പോയിട്ടുള്ള ഏതെങ്കിലും രീതിയിലൊരു കണക്ഷൻ ഉണ്ട്, അവിടെ പോയ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടുത്തെ ഏതെങ്കിലും ഫുഡ് ഐറ്റം കഴിച്ചു നോക്കിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ 5000917.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ആക്ഷൻ
6: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
8: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: ബ്രോട്ട് യു ബൈ സഫാരി world class shopping experience doha qatar and
3: ee avadi kalathu ningalude priyapettavarku oru gift nalgi surprise cheyam malabar gold and diamonds il ninnum oro diamond alengil precious gem jewelry purchase nodoppam needu free cash vouchers oppam paliya swarnabharanangal exchange cheya oru nashtavum koodade.

ഉക്രൈന എന്താണെന്നറിയോ, സംഭവം ഒരു സ്മോക്ഡ് സോസേജ് ആണ്, ഫിൽഡ് വിത്ത് സ്മോൾ പീസസ് ഓഫ് ചീസ്, ഭയങ്കരമായിട്ട് മെൽറ്റായിട്ട് അതിലിങ്ങനെ ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു സോസേജ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്, സ്പെഷ്യലി വിയറ്റ്നാമിലാണ് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാവരും സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ഈവൻ ഓസ്ട്രിയയിലും അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മെയിൻ ഫുഡുകളിൽ ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഗൗലാഷ്. ഗൗലാഷ് ഈ പറഞ്ഞ പോലെ ഹംഗേറിയന്റെ ഒറിജിനൽ ഫുഡാണ്, പക്ഷെ അതും ഒരു ഓസ്ട്രിയൻ ക്വിസീനിലെ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് വരുന്ന ഒരു റൈസ് സ്റ്റ്യൂ വിത്ത് ബീഫ്, ഓണിയൻ ആൻഡ് പപ്രിക്ക, അങ്ങനെയുള്ളൊരു സംഭവം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഓസ്ട്രിയനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ക്വിസീൻസിൽ നിന്നും പല പല സംഭവങ്ങൾ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ അവരുടെ ആ ഒരു ക്വിസീനിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് നേരമായിരുന്നു ഇങ്ങനെ പഠിച്ചിട്ട് ക്രിസക്രൈന ക്രിസക്രൈന അത് മറക്കല്ലേ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം അത് പ്രൊനൗൺസ് ചെയ്തത്. അതുപോലെ ഇനി ഒരുപാട് ഒരുപാട് പേരുകളുണ്ട്. ഫ്രിറ്റാൻസിൻ സൂപ്പ് എന്ന് പറയുന്ന ഒരു സൂപ്പ്, അതുപോലെ തന്നെ അവരുടെ ബ്രെഡ് ഐറ്റംസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ സെമിൽ, ബ്രിട്ടൽജസ്, അതുപോലെ ഡ്രിങ്ക്സ്, ഞാൻ കുറച്ച് കോഫിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ഡെസേർട്സിൽ സച്ചോട്ടെ, ആപ്പിൾ സ്ട്രഡൽ, ഇതൊക്കെ പറയാൻ പഠിക്കണ പാട്. എന്തായാലും അടിപൊളി. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുമ്പം നമ്മൾ തന്നെ വിചാരിക്കുമല്ലോ ഇതിനകത്തൊക്കെ ആക്ച്വലി എന്തായിരിക്കും എന്ന്. ബട്ട് അതിലേക്ക് ഇൻ ഡെപ്ത് പോകുമ്പോഴായിരിക്കും നല്ല രസമുള്ള പേസ്ട്രിയാണ് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആപ്പിൾ സ്ട്രട്ടൽ എന്ന് പറയുന്ന സംഭവം. ആപ്പിളും സിനമനും ഷുഗറും റൈസൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല വിപ്ഡ് ക്രീമൊക്കെ ഇട്ട് വാനില സോസ് ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു സംഭവം. ഇത് പറഞ്ഞപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കണേ നമുക്ക് ഈ ഒരു നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്നത്. അത് ഞാൻ ടേസ്റ്റ് ഓഫ് ദി അവറിൽ പറഞ്ഞുതരാവേ. ഇന്നെന്തായാലും നമ്മുടെ ഫിഫ ഓരോ ടീമുകളെ നമ്മൾ പരിചയപ്പെട്ട് അവരുടെ ക്വിസീൻസ് പരിചയപ്പെട്ട് വരുന്ന സമയത്ത് ഇന്ന് ഓസ്ട്രിയ ആയിരുന്നു. ഇനി നാളെ അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. സോ കീപ് ലിസണിങ് കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ ഹോം ഡെലിവറി.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്, സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യറാണ്.
3: റേഡിയോ
4: സുനോ 91.7.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അങ്ങനെ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് എത്തിയിരിക്കുന്ന സമയം. അങ്ങനെ ഹോം ഡെലിവറിയിലെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. നല്ല ചൂടാണ്, നല്ല ഈ ചൂട് സമയത്ത് നല്ല ബിയമാറി പോയൊരു ജ്യൂസോ ഒരു ഷേക്കോ കുടിച്ചാലോ.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ BMR പർവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അവരുടെ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഐറ്റംസ് തന്നെയുണ്ട് കേട്ടോ. അത് നല്ല സീസണൽ ഫ്രൂട്ട് ആയിട്ടുള്ള, ഇപ്പോൾ മാംഗോ ട്രെൻഡിങ് ആണ്, അത് വെച്ചിട്ടുള്ളത് ഉണ്ടാവാം. സ്ട്രോബെറി, എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഓൾ കൈൻഡ് ഓഫ് ഷേക്ക്, അതിപ്പോൾ മിൽക്ക് ഷേക്സ്, അതുപോലെ നട്ട്സ് ഇട്ടിട്ടുള്ള ഷേക്സ്, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കിട്ടും. പക്ഷെ ഇപ്പോൾ ഞാൻ ചെറിയൊരു റെസിപ്പി പറഞ്ഞുതരാം. വീട്ടിലിപ്പം കുട്ടികളൊക്കെ നല്ല ടയർഡായിട്ട് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രഷ് ആകുന്ന രീതിയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ, സ്ട്രോബെറി പഞ്ച്. അതാണ് ഒരു പഞ്ച് ഉണ്ട് അതിന്, ആ പേര് തന്നെ അങ്ങനെയാണ്. സോ ബേസിക്കലി ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി അരിഞ്ഞ് ഒരു കപ്പ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ഒരു 4 വലിയ സ്പൂണ്, നാരങ്ങ നീരൊരു 2 വലിയ സ്പൂണ് മതി. അതിൻ്റെ കൂടെ വെള്ളം എടുക്കാം. അതെല്ലാം നിങ്ങൾക്കൊരു സോഡ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ 2 കപ്പ് വെള്ളത്തിന് പകരം സോഡ എടുത്താൽ മതി. പിന്നെ പുതിനയിൽ 6 എണ്ണം, അതിനോടൊപ്പം തന്നെ ഐസ് കട്ടുകളും ആവശ്യമാണ് കേട്ടോ. ഇനി ചെറിയൊരു പാത്രത്തിലേക്ക് ഈ പറഞ്ഞ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം. ഓക്കെ, നല്ലപോലെ അതങ്ങോട്ടേക്ക് ഡൈല്യൂട്ട് ആവണം. എന്നിട്ടാണ് ഇത് തണുക്കാൻ വെച്ചതിന് ശേഷം ഈ സംഭവം എടുത്ത് സ്ട്രോബെറി അരിഞ്ഞ് വെച്ചതും അതുപോലെ ബാക്കിയുള്ള വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ. അടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക, അതിലേക്ക് ആദ്യം ഇത് അടിച്ചെടുത്തതിന് ശേഷം വേണം പിന്നെ ഐസ് ഇടാനായിട്ട് കേട്ടോ. ഐസ് ഇട്ട് നല്ലപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പറഞ്ഞ ലൈമിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ ഉണ്ടാവും. നല്ല മധുരമായിരിക്കും, പക്ഷേ അറ്റ് ദി സെയിം ടൈം അത് നല്ല ഡൈല്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു കാരമലൈസ് എഫക്റ്റും കിട്ടും അതിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പഞ്ച് ഐറ്റം തന്നെയാണ് സ്ട്രോബെറി പഞ്ച്.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അങ്ങനെ ഇത് പറഞ്ഞ് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ഞാൻ സിനിമാ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം 4 മണിക്ക് വരാം കേട്ടോ. Till then, ta-ta. See you everyone. നല്ല ചൂടാണ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ.

0: ഹായ്, ഞാൻ സലീം കൊടുത്തു. റേഡിയോ സുനോ 91.7.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
2: Let's play football.
0: Football Mania.
3: അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് ആരാധകർ വഴിക്കിരുവശവും തടിച്ചുകൂടിയിരുന്നു. ഈ മത്സര ദിവസം കൊൽക്കത്തയിലെ സ്കൂളുകൾക്കെല്ലാം അവധിയായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മത്സരം 80,000 പേർ നേരിട്ട് കണ്ടു. 1977 ആ ചരിത്ര സംഭവം. പെലെ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം, അതും കൊൽക്കത്തയിൽ. കാഴ്ചക്കാരനായിട്ടായിരുന്നില്ല ആ വരവ്, പന്ത് തട്ടാൻ തന്നെയായിരുന്നു. സൗഹൃദ മത്സരത്തിൽ വടക്കേ അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടി മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു.
2: Let's play football.
0: Football Mania.
4: Matinee Classics.
5: Matinee Classics.

0: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്. റേഡിയോ സുനോ 91.7.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Matinee Classics.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളകുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: You are listening to Radio Sino.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ വരുന്ന സമയമായിരുന്നു. ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് സിനിമാ വിശേഷങ്ങളുടെ വരമാണ് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം മാറ്റിനി മാഷപ്പിലേക്ക്. മാറ്റിനി വിശേഷങ്ങളുമായിട്ട് ഞാൻ ശ്രദ്ധ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്നൊരു താരത്തെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ താരത്തെ നമുക്കൊക്കെ അറിയാം, ഒരുപാട് സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഈ ഒരു പേര് പറയുന്ന സമയത്ത്. 1993 സിനിമയിലേക്ക് എത്തിയ, അല്ലെങ്കിൽ 90s സിനിമാ ലോകത്ത്, തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു ഈ ഒരു നടി. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചുള്ള ദേവയാനി എന്നുള്ള താരത്തെ കുറിച്ചാണ് കേട്ടോ. ദേവയാനി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് സിനിമകളും ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. ദേവയാനിയുടെ സിനിമയിലേക്കുള്ളൊരു തുടക്കം നോക്കുവാണെങ്കിൽ ആദ്യം ഒരു ഹിന്ദി ഫിലിമിലൂടെ എത്താനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ അതങ്ങോട് ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് ക്യാൻസലായി പോകുന്നു. പിന്നീട് ഒരു മറാത്തി ഫിലിമിൽ അഭിനയിക്കുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് 1995 കേട്ടോ. ദേവയാനി എന്ന താരത്തെ തമിഴകം ശ്രദ്ധിച്ചു തുടങ്ങിയ ചിത്രം എന്ന് പറയുന്നത് കാതൽ കോട്ടൈ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ കാണാത്തൊരു കണ്ടുള്ളൂ കേട്ടോ. നല്ലൊരു മൂവിയാണ്. അജിത് ആണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അജിത് ദേവയാനി ആ ഒരു കോമ്പിനേഷനിൽ വന്ന ഒരു നല്ല മൂവിയാണ് കാതൽ കോട്ടൈ. ആ സിനിമയിലൂടെയാണ് തമിഴകം ദേവയാനി എന്ന നടിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ദേവയാനി എന്ന താരത്തിന്റെ സിനിമാ വിശേഷങ്ങളിലേക്കും സിനിമാ ജീവിതത്തിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളും സിനിമകളും ഒക്കെ സംസാരിക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് കാതൽ കോട്ടൈ എന്ന മൂവിയിലെ പാട്ട് തന്നെ കേട്ടങ്ങോട് സ്റ്റാർട്ട് ചെയ്താലോ. മാറ്റിനി മാഷപ്പാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നായികമാരുടെ കൂട്ടത്തിലുള്ള പേരാണ് ദേവയാനി. ദേവയാനി എന്ന താരത്തിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വരുന്നത്. തമിഴ് സിനിമയിൽ സജീവമായിരുന്ന ദേവയാനി മലയാളത്തിൽ കുറച്ച് സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് ആ ഒരു കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ ഓർമ്മയുണ്ട്. സുന്ദരപുരുഷനിലെ ആ ഒരു വാശിക്കാരിയായിട്ടുള്ള ആ ഒരു അഭിനയം, അതോടൊപ്പം ബാലേട്ടൻ സിനിമയിലെ ദേഷ്യക്കാരിയായിട്ടുള്ള ഭാര്യ, നരനിലെ നിസ്സഹായിയായിട്ടുള്ള ജാനകി എന്നുള്ള കഥാപാത്രം, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സൂപ്പർ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരു നായിക കൂടിയാണ് ദേവയാനി. ലാലേട്ടൻ, മമ്മൂക്ക, കമൽഹാസൻ, അജിത്, വിജയ്, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി, അങ്ങനെ സൂപ്പർ താരങ്ങളുടെ കൂടെ ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വിജയുടെ നായികയായിട്ട് ദേവയാനി എത്തിയ ചിത്രം ഏതാണെന്ന് അറിയുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000917 എന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് കിന്നരി പുഴയോരം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ കുറേ സിനിമകൾ വരുമായിരുന്നു അല്ലേ? അത്തരം നല്ല കുഞ്ഞു ചിത്രങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ദേവയാനി നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദേവയാനി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് കിന്നരി പുഴയോരം എന്ന് പറയുന്നത്. കിന്നരി പുഴയോരത്തിലെ ഒരു നല്ല പാട്ട് വരുന്നുണ്ട് ഇപ്പം മാറ്റിനി മാഷപ്പിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ്. വയലാർ ശരചന്ദ്രവർമ്മയാണ്. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം 7 റേഡിയോസിനും 91.7

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ദേവയാനി എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പില് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലൊരു അഭിമുഖത്തിൽ ദേവയാനി പറഞ്ഞ കാര്യം എങ്ങനെയാണ്, സിനിമയിൽ വരാനായിട്ട് കാരണമായത് അമ്മ ലക്ഷ്മി കാരണമാണ് സിനിമയിലേക്ക് എത്തിയത്. കാരണം അമ്മയുടെ പിന്തുണയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വളരെ ധൈര്യമുള്ളൊരു സ്ത്രീയായിരുന്നു അമ്മ. വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എല്ലാ വിജയങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം അമ്മയാണ്. അമ്മ മലയാളിയാണ് കേട്ടോ. എല്ലാ ലൊക്കേഷനിലും അമ്മ കൂടെ വരും. ഒരിക്കൽ പോലും ക്ഷീണിച്ചെന്നോ വയ്യെന്നോ പറ്റില്ലെന്നോ ഒന്നും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ മലയാളിയാണ്, പഠിച്ചതും വളർന്നതും ഒക്കെ പക്ഷേ മുംബൈയിലായിരുന്നു. അപ്പം അതുകൊണ്ട് മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് അമ്മ സഹായിച്ചു. കാര്യമായിട്ട് മലയാളം അറിയില്ലായിരുന്നു, അമ്മ മലയാളം പഠിപ്പിച്ചു കൊടുത്തു. അക്കാലത്ത് സിനിമയുടെ സെറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു മലയാളി പെൺകുട്ടി എന്ന പോലെ തന്നെയാണ് എല്ലാവരും തന്നെ കണ്ടിരുന്നത്. അതിന് കാരണം അമ്മ തന്നെയായിരുന്നു എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ ദേവയാനി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം ദേവയാനി മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു അനുരാഗം എന്ന് പറയുന്ന സിനിമ. ആ മൂവിയിൽ ജോണി ആന്റണി ഒരു നല്ല റോള് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ജോണി ആന്റണി സുന്ദരപുരുഷൻ, അതായത് ദേവയാനി സുന്ദരപുരുഷൻ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത്, നായികയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ജോണി ആന്റണി സഹസംവിധായകനായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് സുന്ദരപുരുഷൻ സിനിമയിലെ പാട്ട് തന്നെ ഇനി കേൾക്കാം. ആന്റണി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: Naseem Surgical and Medical Center.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക്, നസീം മെഡിക്കൽ സെന്റർ അൽക്കോറിലെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വേനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂടാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ നിന്നും അസഹ്യമായ പുളിപ്പോ പുളിപ്പോടുകൂടിയ വേദനയോ വരികയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അത് നമ്മുടെ പല്ലിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ സൂചനയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. നന്ദി.
4: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-133.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ആൻഡ്
1: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: ദേവയാനി എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന്റെ സിനിമാ ജീവിതത്തിലെ സിനിമകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീനിലും തന്റെ സാന്നിധ്യം കൃത്യമായിട്ട് അറിയിച്ച ഒരു താരമായിരുന്നു ദേവയാനി. അത് കോലങ്ങൾ എന്ന തമിഴ് സീരിയലിലൂടെയായിരുന്നു കേട്ടോ. ആ ഒരു സീരിയല് തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരുന്നു. എല്ലാവരും വളരെ ഇഷ്ടത്തോടുകൂടി ഏറ്റെടുത്ത ഒരു സീരിയലായിരുന്നു അന്ന് കോലങ്ങൾ എന്ന സീരിയല്. ബാലേട്ടൻ സിനിമയുണ്ടല്ലോ, ലാലേട്ടന്റെ കൂടെ ദേവയാനി അഭിനയിച്ച സിനിമയായിരുന്നു ബാലേട്ടൻ. അപ്പൊ ബാലേട്ടന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഈ കോലങ്ങൾ എന്ന് പറയുന്ന സീരിയലിന്റെ കഥ കേട്ടിട്ടുണ്ടായിരുന്നത്. അതും ദേവയാനിയുടെ ഹസ്ബൻഡാണ് അന്ന് ഈ കഥ കേട്ട് ഓക്കെ ഒക്കെ പറഞ്ഞ സീരിയലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സീരിയലിന് എത്ര എപ്പിസോഡുകൾ പോയെന്നറിയാമോ? അത് 6 വർഷം ടെലികാസ്റ്റ് ചെയ്തൊരു സീരിയലായിരുന്നു തമിഴ്നാട്ടിൽ. 1500 എപ്പിസോഡുകൾ പോയ ഒരു സീരിയലായിരുന്നു അത്. ഒരുപാട് പുരസ്കാരങ്ങളും ദേവയാനിയെ തേടി എത്തിയിട്ടുണ്ട്. മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് 2 തവണ ദേവയാനി സ്വന്തമാക്കിയിട്ടുണ്ട്. വിജയ് നായകനായ ഏത് സിനിമകളിലാണ് ദേവയാനി അഭിനയിച്ചിട്ടുള്ളത് ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ മെസ്സേജുകളും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സിനിമകളാണ് നമ്മൾ നോക്കി പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു മൂവി 1998 റിലീസായ നിനൈത്തേൻ വന്തായ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ കോമഡി മൂവിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2001 റിലീസായ ഫ്രണ്ട്സ് എന്നുള്ള നമ്മുടെ മലയാളം ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിന്റെ തമിഴ് വേർഷനിൽ ദേവയാനി ആയിരുന്നു നായികയായിട്ട്, വിജയുടെ നായികയായിട്ട് അഭിനയിച്ചത്. അങ്ങനെ ദേവയാനി എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഫ്രണ്ട്സ് എന്ന തമിഴ് മൂവിയില് ഭവതരണിയും ഹരിഹരനും പാടിയ ഒരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം.
3: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് പറഞ്ഞുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് മാറ്റിനി മാച്ചപ്പിന്റെ ടൈം. Yet another ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. ആസ് യൂഷ്വൽ നമുക്ക് ഒരുപാട് സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി 2 Tamil movies ആൻഡ് ഓൾസോ ഒരു മലയാള ചിത്രം. മലയാളികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ തന്നെയാണ്. ആ ചിത്രങ്ങളുടെ ഒക്കെ വിശേഷങ്ങളിലേക്ക് ഇന്ന് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബട്ട് ബിഫോർ ദെൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് പറയുന്നു. നിങ്ങളുടെ ഗുഡ് ആഫ്റ്റർനൂൺ വിഷന് വേണ്ടി ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ്, ഹാപ്പി ആഫ്റ്റർനൂൺ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ബിക്കോസ് ക്ലൈമറ്റ് ഔട്ട്സൈഡ് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന സിനിമകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീക്കെൻഡ് പോയി ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി ആൻഡ് ഓൾസോ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു അപ്ഡേറ്റോടുകൂടി ഇതാ ഇന്ന് നമ്മൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ലേറ്റസ്റ്റ് സിനിമ അപ്ഡേറ്റ്സുമായി ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
2: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: Welcome back. Radio Sundar 91.7 FM L Batany Mashup in the time. Sandeep is here to join us. Now, the cinema is the latest update. I am going to entertain the first time in a teaser. Now, we are going to go to Gatta Gusti. What is the name of the cinema? The first time we are going to Aishwarya Lakshmi's face. Yes, we are going to second part of our career. I am totally thrilled. The teaser is going to be a great teaser. ശരിക്കും പറഞ്ഞാൽ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഒന്ന് ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കോമഡിയും അതേപോലെ ചെറിയ റൊമാൻസും അതിന്റെ കൂട്ടത്തിൽ അടിയും ഇടിയും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര സിനിമ. യെസ്, ഗട്ട ഗുസ്തി 2 ദാ പുറത്തിറങ്ങാൻ പോകുന്നു. ചിത്രത്തിന്റെ ബേസിക് തീമായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ ഫാമിലി കുറച്ചുകൂടി വലുതാവുന്നു. ഫാമിലി വലുതാവുമ്പോൾ അതിന്റെ അകത്ത് വരുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അത് എങ്ങനെ അവർ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ്. ടോട്ടലി ഒരു ഫാമിലി മൂവി ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അയ്യാവു ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വരുന്ന ജൂലൈ 3 ആഗോളതലത്തിൽ തന്നെ ചിത്രം റിലീസ് ആകാൻ ഒരുങ്ങുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇസ് ടു ദി നെക്സ്റ്റ് ലെവൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് മറ്റൊരു ചിത്രവും കൂടി, ഗട്ട ഗുസ്തി 2. യൂട്യൂബിലെ ടീസറിന് വൻ പ്രതികരണങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ഹാവ് നോട്ട് സീൻ ദ ടീസർ, ജസ്റ്റ് പോയി ആ ടീസർ ഒന്ന് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവും. അത്രമാത്രം എന്റർടൈനിങ് ആയിരിക്കും സിനിമ എന്നുള്ളത് വി വെൽക്കം ടു നോ. ഓൺ ദാറ്റ് നോട്ട്, ദ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
8: in association with
9: Doha Bank.
8: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
5: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: Namaskaram. This is your Karthik here.
12: You are listening to
13: Radio Suno.
11: Do listen to Radio

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. ലേറ്റസ്റ്റ് സിനിമ അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ഏറ്റവും പുതിയ ചിത്രങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് നിന്റെ മൊയ്തീൻ കൂടെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജും പാർവതിയും ഒന്നിക്കാൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് ഇപ്പോൾ റിലീസിനൊരുങ്ങുന്നത്, ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും ഇ ഫോർ എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ സുപ്രിയ മീനോനും മുകുന്ദ് ആർ മേത്തയും സി വി സാരഥിയും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ജീക്സ് ബിജോയ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ചിത്രമാണെന്നുള്ള പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. സിനിമയുടെ മറ്റൊരു എടുത്തു പറയേണ്ട അട്രാക്ഷൻ എന്നുള്ളത് 8 ഗാനങ്ങളാണ് സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ 8 ഗാനങ്ങളും ജേക്സ് ബിജോയ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആഗോളവ്യാപകമായി ജൂലൈ മാസത്തിൽ പുറത്തു വരുന്ന ചിത്രത്തെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എസ്പെഷ്യലി ജേക്സ് ബിജോയ് പൃഥ്വിരാജ് കൂട്ടുകെട്ടെന്നുള്ളത് നിസ്സാരമല്ല എന്നറിയാന്നുള്ളതുകൊണ്ട്. അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു, നൌഷാദ് ബോംബെ, ജിജോയ് രാജഗോപാൽ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധീ കോപ്പ, ബീന ചന്ദ്രൻ, സന അൽത്താഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, ഇർഷാദ് അലി, സുധീ കോഴിക്കോട്, ജിതിൻ മദനൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂലൈയിൽ തന്നെ ചിത്രം റിലീസാകും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഡേറ്റ് കൺഫർമേഷൻ തീർച്ചയായിട്ടും അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ. സന്ദീപാണ് കൂടെയുള്ളത്. സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ച് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ പറയുമ്പോൾ ജൂലൈ മാസത്തിൽ തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു തമിഴ് ചിത്രത്തിന്റെ വിശേഷമാണ് പറയാനുള്ളത്. ആൻഡ് യെസ്, തമിഴ് ചിത്രം എന്ന് പറയുമ്പോൾ മലയാളി പ്രസൻസ് ഉള്ള ഒരു തമിഴ് ചിത്രം എന്ന് തന്നെ പറയണം. അഥർവ മുരളി നായകനാകുന്ന തമിഴ് ചിത്രമാണ് ഇതേം മുരളി. സോ ഈ ചിത്രത്തിൽ മലയാളികളുടെ സ്വന്തം പ്രിയ താരം ഫഹദ് ഫാസിൽ കൂടി എത്തുമ്പോൾ ശരിക്കും ചിത്രത്തിന് വേറെ ലെവൽ ഹൈപ്പ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ജൂലൈ 10 തന്നെ ചിത്രം തിയേറ്റേഴ്സിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ് അറിയാനായിട്ട് ഇപ്പൊ സാധിക്കുന്നത്. നമ്മുടെ ഫാഫ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് എന്ന് പറഞ്ഞെങ്കിലും ഓൾമോസ്റ്റ് പോസ്റ്റേഴ്സിലൊക്കെ തന്നെ ഫഹദ് ഫാസിലിന്റെ ആ ഒരു പിക്ചറും കാര്യങ്ങളും ഒക്കെ കാണുന്നത് വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ബിഫോർ ഐ ഫോർഗെറ്റ്, ചിത്രത്തിന്റെ ടീസറും പാട്ടുകളും ഇതിനകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. മൊത്തത്തിലൊരു മലയാള ടച്ചുള്ള പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവേശം സിനിമയുടെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെയാണ് ഫഹദിന്റെ ആ ഒരു വരവ് ടീം അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ചിത്രം എന്നുള്ളത്. വെയിറ്റിംഗ് ആണ്. ജൂലൈ 10 എന്നുള്ള ഒരു ഡേറ്റ് വരേക്കും ജൂലൈ മാസം ഒരുപാട് സിനിമകൾ തന്നെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റിംഗിൽ ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് മാറ്റിനി മാഷപ്പിൽ നിന്നും എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാകുന്നു. ഈവനിംഗ് 917 ഈവനിങ്സിൽ പകലാം. അതുവരേക്കും ചെറിയൊരു ബ്രേക്ക്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ഈവനിങ് കത്തർ റേഡിയോ സുനോ 91.7 FM-ൽ സമയം അങ്ങനെ ദാ 4 മണി കഴിയുമ്പോൾ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് മാച്ചിനി മാഷപ്പിൽ. എനിക്ക് തോന്നുന്നു സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം കൂടി പറയേണ്ട സമയമാണ് അല്ലേ. നമ്മളുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച, അതായത് പത്മഭൂഷൺ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു ദിവസമാണ് അത്. അദ്ദേഹം സ്വീകരിക്കുന്ന വീഡിയോയൊക്കെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു. 1998 പത്മശ്രീ ലഭിച്ചതിന് ശേഷം ഇപ്പത് ആ പത്മഭൂഷൺ കൂടി ലഭിച്ചിരിക്കുകയാണ്. 3rd highest സിവിലിയൻ അവാർഡാണ് ഇന്ത്യയിലെ പത്മഭൂഷൺ എന്ന് പറയുന്നത്. അതായത് ഭാരത് രത്നയ്ക്ക് ശേഷം പത്മവിഭൂഷന് ശേഷം പത്മഭൂഷൺ ആണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പത്മശ്രീ അത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് എന്നുള്ള കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് പത്മശ്രീക്ക് ശേഷം പത്മഭൂഷൺ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുള്ളപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത്, പത്മഭൂഷൺ ലാലേട്ടിന് ഏത് വർഷമാണ് ലഭിച്ചത്? ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ പറയാൻ പറ്റുമെങ്കിൽ വേഗം തന്നെ ഏത് ഇയർ ആണെന്നുള്ളത് മെസ്സേജിലൂടെ അറിയിക്കുക. 5000-00917

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
2: Hi, this is Navya Nair. You're listening to Radio Suno. Kete kete koottu kooda.
3: Today's Go Rate update brought to you by Sky Jewelry.
4: സ്കൈ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
5: അപ്പൊ നമുക്ക് നേരെ അടുത്ത ആ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കാം. 24 ക്യാരറ്റ് ഗോൾഡ് 497.50 കതറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 458.50 കതറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 434.50 കതറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 375.50 കതറിയാൽ. ബൈ സ്കൈ ജ്വല്ലേഴ്സ് ആണ് ഈ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: listening to.
1: Listening to.
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency. Messi, Ronaldo, Neymar, Modric. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ.
4: ഫുട്ബോൾ മേനിയയിൽ.
2: സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പിക് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
7: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ,
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
7: മോർണിംഗ് സവാരി.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
9: Brought to you by. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്. We are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
12: Naseem Healthcare. Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411133.
13: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
14: Just

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഇന്ത്യയിലെ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ആർട്സ് ആൻഡ് കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, മെഡിസിൻ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പബ്ലിക് അഫയേഴ്സ്, സോഷ്യൽ വർക്ക്, സ്പോർട്സ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, അങ്ങനെ ഓരോ വിഭാഗങ്ങളിലായിട്ടാണ് വർഷങ്ങളായിട്ട് ഈ ഒരു ഓണറബിൾ ആയിട്ടുള്ള അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മമ്മൂക്കിയെ കണ്ടു. മമ്മൂക്കിയുടെ ഫുൾ ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ട്. 2026 മമ്മൂക്കിക്ക് പത്മഭൂഷൺ ലഭിച്ചതെങ്കിൽ ലാലേട്ടിന് ഏത് വർഷമാണ് ലഭിച്ചതെന്നാണ് ഞാൻ കുറച്ചു മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞു. അഫ്കോഴ്സ് ലാലേട്ടൻ ഫാൻസ് എല്ലാവരും ഇവിടെ എത്തി തോന്നുന്നു. 2019 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. സിനിമാ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നേ തന്നെ പ്രേം നസീറിനും അതുപോലെ തന്നെ ദാസീറിനും ഒക്കെ ലഭിച്ചിരുന്നു. അതിനുശേഷം 2021 ചിത്രശേഷിക്കും ലഭിച്ചിരുന്നു. ഇപ്പോൾ ദാ മമ്മൂക്കിക്കും കൂടി പത്മഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. അതല്ലാതെ കേരളത്തിൽ നിന്നും നിരവധി പേർക്ക്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിൽ നിന്നും വള്ളത്തോൾ നാരായണമേനോൻ മുതൽ 1954 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതുമുതൽ 2026 വരെ നോക്കുമ്പോൾ മമ്മൂക്കിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന നിരവധി പേരുണ്ട് കേരളത്തിൽ നിന്നും വ്യത്യസ്ത വിഭാഗങ്ങളിൽ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സിനിമാ പ്രേമികൾ സന്തോഷത്തിലാണ്. 1998 പത്മശ്രീ ആദ്യം മമ്മൂക്കിക്ക് കിട്ടിയപ്പോൾ അതിനി എപ്പോഴാണ് ലാലേട്ടിന് കിട്ടുന്നത് എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അതിനുശേഷം അത് ലാലേട്ടിനും ലഭിച്ചു 2001. അതിനുശേഷം 2019 ലാലേട്ടിന് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ നമ്മൾ കാത്തിരുന്നു ഇക്കയ്ക്ക് എപ്പോഴാണ് ഇനി പത്മഭൂഷൺ ലഭിക്കുന്നതെന്ന്. അതിതാ ഈ വർഷം സംഭവിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണേഴ്സിൽ രണ്ടെണ്ണവും ഈ പറഞ്ഞ രണ്ടു പേർക്കും ലഭിച്ച കാര്യത്തിൽ നമുക്കും സന്തോഷിക്കാം. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. മാറ്റിനി മാഷം അശ്വമിയാണ് കൂടെയുള്ളത്.

0: സുനോ. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ നമ്മൾ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ച സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവ്രി ജേർണി ബിഗിൻസ് വിത്ത് എ ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രസന്റിംഗ് വിസ്മയ മോഹൻലാൽ ഇൻ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ, അതായത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു പോസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പോസ്റ്ററിൽ ഏറ്റവും മുകളിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ദ ബിഗിനിങ് ഓഫ് സംതിങ് ബ്യൂട്ടിഫുൾ വിസ്മയ മോഹൻലാൽസ് തുടക്കം, ഇങ്ങനെയാണ് ആ ഒരു ടൈറ്റിൽ ടോട്ടലി കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട്, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇപ്പോഴോട്ടോ അത് സത്യത്തിൽ ശ്രദ്ധിക്കുന്നത്, എത്ര പേര് നോക്കിയെന്ന് എനിക്കറിയില്ല, ആ തുടക്കത്തിൻ്റെ ആ കം എന്നെഴുതിയേക്കുന്ന ഉണ്ടല്ലോ, ആ പൂജ്യം, ആ പൂജ്യത്തിൻ്റെ നടുക്ക് കണ്ടോ, ഒരു പഞ്ച് ചെയ്യൂലേ നമ്മൾ, അപ്പം അങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പഞ്ച് ചെയ്യാൻ പോകുന്ന പോലെ ആ ഒരു ചുരുട്ടി പിടിച്ചേക്കുന്നതിൻ്റെ ഒരു സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിയിൽ തന്നെ ഇങ്ങനെ ക്രാക്ക് ചെയ്തേക്കുന്ന പോലെ തുടക്കം എന്നെഴുതിയിരിക്കുന്ന ക്രാക്കായിട്ടാണുള്ളത്. അപ്പോൾ എത്ര പേര് നോക്കിയെന്ന് എനിക്കറിയില്ല, ഒന്ന് നോക്കി നോക്കൂ, കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ജൂഡ് ആൻ്റണിയുടെ ഡിറക്ഷനിൽ വരുന്നൊരു പടമാണ്. അതിനോടൊപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂരാണ് പ്രൊഡ്യൂസർ. ഒപ്പം ഈ ഒരു മൂവിയിൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ തുടക്കം കുറിക്കാനായിട്ട് അങ്ങനെ വിസ്മയെത്തുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ്. അത് കണ്ടപ്പോൾ സത്യം പറയാമല്ലോ, തനി അമ്മ അമ്മേനെ പോലെ തോന്നുകയാണ്. ഭയങ്കര രസമുണ്ട് അതിൽ വിസ്മയനെ കാണാനായി. സോ എവറിബഡി ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്, ബിക്കോസ് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓണക്കാലം എത്തുമ്പോൾ വിസ്മയുടെ തുടക്കവും എത്തുന്നതായിരിക്കും. തുടക്കം കുറിക്കട്ടെ, നമുക്കും കൂടെ നിൽക്കാം. ഇപ്പോൾ തൽക്കാലം എന്താ, അടുത്ത ഷോ തുടങ്ങാനായിട്ട് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുകയാണ്. സോ സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഒരുപാട് വിശേഷങ്ങളുമായി. ഒപ്പം അഫ്കോഴ്സ് ഇന്നത്തെ മാച്ച്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നൊരു ഗോൾ അടിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പ്രാർത്ഥിച്ചോ, ഗോളല്ല ഞാൻ വിചാരിക്കുന്ന, ബോൾ കിട്ടണേന്നാ. എന്തായാലും നാളെ വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അതിനെ കുറിച്ചിട്ട്. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മാച്ച് ഇനി മാഷപ്പിൽ നിന്ന് അഷ്ടമിദാസ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ചെന്നൈ ബീറ്റ്സ്,
5: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Hello, hello, hello. Good evening. Assalamu alaikum. Qatar. What's up? What's up? ഒരു അടിപൊളി ഈവനിങ് അല്ലേ? വീണ്ടും ഒരു ഗംഭീരമായിട്ടുള്ള ഈവനിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. June 23 ചൊവ്വാഴ്ച ദിവസം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. അങ്ങനെ ദേ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇച്ചിരി ഫുട്ബോൾ ഫീവർ ഭയങ്കരമായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് മത്സരങ്ങൾ ദാ ഇനി വരാനിരിക്കുന്ന ആ രണ്ട് മത്സരങ്ങളുടെയും വെയിറ്റിംഗിൽ തന്നെ. അതിൽ ആദ്യ മത്സരം എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് എവ്രി മലയാളി ഈസ് വെയിറ്റിംഗ് ഫോർ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് അഷ്ടമിയും ദേ ഇന്നൊരു ബോള് ഒരു ഗോൾ അടിച്ചിരുന്നെങ്കിൽ, അതല്ല ബോളൊന്ന് പാസ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പോർച്ചുഗൽ, യെസ് നിങ്ങൾ ദേ ആ ഒരു പോർച്ചുഗൽ ഫാൻസ് ഒക്കെ തന്നെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഗെയിം കാണാനായിട്ട്. പക്ഷേ നമ്മൾ 8 മണി വരെ വെയിറ്റ് ചെയ്യണം ഖത്തർ ടൈം. അപ്പം അതുകൊണ്ട് കുറച്ചു നേരവും കൂടെയൊക്കെ നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ ഫീവറിൽ തന്നെ പോവാം. എന്തായാലും ആ ഒരു എനർജിയും ജോഷും ഒക്കെ കൊണ്ടുവരാറായിട്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ റിലേറ്റഡ് സോങ്സ് ഒക്കെ ആയിട്ട് ഞാനും കൂടെ കൂടുകയാണ് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കാര്യങ്ങളൊക്കെ ദേ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും എനിക്ക് ഗുഡ് ഈവനിങ് വിഷസ് ഒരിക്കൽ കൂടി വിഷസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ വിഷസ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ്. 5000917 ലേക്ക് അപ്പോൾ ആ വിഷസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസ് ഒക്കെ അറിയിക്കാനുള്ള സമയമാണ്. സോ ഫുട്ബോൾ ഫീവർ ഒക്കെ ഓണാക്കി സതീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Vodafone Shuf app.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 6 മിനിറ്റും 57 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: You're listening to Radio Suno.
3: Radio Suno. Get to get to Uttula.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: once again welcome back radio suno 91.7 fm l 917 evenings in the time ana sandeep ana kude join cheynada beautiful aayilla oru evening wishes ellarilekkum orikkal koodi ethikkumbode ivide enikku oru baad good evening wishes mainde kootathil thanne onnu rendu birthday wish wedding anniversary wish ekke ethittunde so aa oru wishes lekku thaneyaada without taking much of your time let's get an abadiyathe message from jebin ana jebin good evening wishes parayunnunda amithinte good evening wishes turki yes jaisal turki good evening sandeep bro nulla message ana cheykunnu ഗുഡ് ഈവനിംഗ് ബ്രോ അടിപൊളി ഒരു ഈവനിംഗ് ആയിരിക്കട്ടെ ആൻഡ് ഓൾസോ അമിത്തിന്റെ ഗുഡ് ഈവനിംഗ് വിഷ് വന്നിട്ടുണ്ട് രവി ഗുഡ് ഈവനിംഗ് ജോഷുവ ഗുഡ് ഈവനിംഗ് മെസ്സേജ് പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന റിയാസിനും ജൻസയ്ക്കും വേണ്ടിയിട്ടാണ് അടിപൊളി ഒരു വിഷസ് അറിയിക്കണം എന്ന് നമ്മുടെ ജോഷുവ ബ്രോ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വിഷസിലേക്ക് വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആ ഒരു ആനിവേഴ്സറി വിഷിൽ നിന്നും കെ ജെ എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് മെസ്സേജ് വന്നേക്കുന്നത് മറ്റൊരു ബർത്ത്ഡേ വിഷ് ഫോർ സുബൈർ കെ ജെ എന്നാണ് കേട്ടോ അക്കൗണ്ട് നെയിം ആൻഡ് ഓൾസോ സുബൈറിന് വേണ്ടിയിട്ടുള്ള വിഷസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സുബൈർ ദേ ഇപ്പൊ ദോഹയിലാണുള്ളത് അപ്പൊ സുബൈറിന് വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസവും ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കെ ജെ മെസ്സേജ് അയച്ചേക്കുന്നത് സുബൈർ ബ്രോ ഒരു അടിപൊളി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഹാപ്പി ബർത്ത്ഡേ

0: Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
3: In fact, everybody is waiting for the match. പ്രത്യേകിച്ച് 8 മണിക്ക് നടക്കാൻ പോകുന്ന ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആൻഡ് ആ ഒരു മാച്ചിന്റെ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ, പോർച്ചുഗൽ ആൻഡ് ഉസ്ബാക്കിസ്ഥാൻ എത്തുമ്പോൾ ഇന്നത്തെ മത്സരം ജയിക്കാൻ പോകുന്നത് ആരായിരിക്കും? എവിടെ പോർച്ചുഗൽ ഫാൻസ് ഒക്കെ? ആ ഫാൻസിന്റെ എനക്കൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് പോർച്ചുഗൽ ഫാൻസ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ 5000917 നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻസ് ആണ് എനിക്ക് ഇന്ന് അറിയേണ്ടത്. ഹൂ ഇസ് ഗോയിങ് ടു വിൻ ടുനൈറ്റ്? അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് രാത്രി നമ്മളെ അതിശയിപ്പിക്കാൻ പോകുന്നത് പോർച്ചുഗൽ ആണോ ഉസ്ബാക്കിസ്ഥാൻ ആണോ, ആരാണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ വിട്ടുപോകരുത്, മറന്നു പോകരുത്, മറ്റൊരു ഗെയിം കൂടിയുണ്ട് 11 മണിക്ക്. ഇംഗ്ലണ്ട് ആൻഡ് ഘാന രണ്ടുപേരും കൂടി ഒരു ഗംഭീരമായിട്ടുള്ള മാച്ചായിരിക്കും നമുക്ക് തരുന്നതെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. എവറി സിംഗിൾ മാച്ച് ഇസ് ഔട്ട് ഓഫ് നമ്മുടെ എക്സ്പെക്ടേഷൻസ്. കാരണം എന്തെന്ന് വെച്ചാൽ, ആ ഒരു എക്സ്പെക്ടേഷൻ എന്ത് തന്നെ കൊണ്ടുവന്നാലും നമ്മുടെ ആ ഒരു ബോക്സിന് പുറത്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുട്ബോൾ മാനിയയിൽ ഇന്ന് കുറച്ചധികം തന്നെ ഫുട്ബോൾ അപ്ഡേറ്റ്സുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ആ ഒരു അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ധവനോഹമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ്. ഫുട്ബോൾ വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. അപ്പോൾ പോർച്ചുഗലിൻ്റെ ആ ഒരു പ്ലെയേഴ്സിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917.

0: ടു യു ബൈ
1: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
2: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 Million Real ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Let's play football.
7: Football Mania.
1: അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് ആരാധകർ വഴിക്കിരുവശവും തടിച്ചുകൂടിയിരുന്നു. ഈ മത്സര ദിവസം കൊൽക്കത്തയിലെ സ്കൂളുകൾക്കെല്ലാം അവധിയായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മത്സരം 80,000 പേർ നേരിട്ട് കണ്ടു. 1977 ആ ചരിത്ര സംഭവം. പെലെ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം, അതും കൊൽക്കത്തയിൽ. കാഴ്ചക്കാരനായിട്ടായിരുന്നില്ല ആ വരവ്, പന്ത് തട്ടാൻ തന്നെയായിരുന്നു. സൗഹൃദ മത്സരത്തിൽ വടക്കേ അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടി മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു.
6: Let's play football.
7: Football Mania.
8: Evenings. 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: to all the Portugal lovers out there Portugal fans out there തീർച്ചയായിട്ടും ദേ ഇവിടെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നെങ്കിലും പോർച്ചുഗൽ ടീം അംഗങ്ങൾക്ക് റൊണാൾഡോയ്ക്ക് പാസ് ചെയ്ത ബോൾ കൊടുക്കാൻ തോന്നണേ എങ്കിൽ മാത്രമേ ടീം വിജയിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഒരു ഗോൾ അടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ടീമിൻ്റെ ജയത്തിന് അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് സന്തോഷ് മാത്യു ദാ മെസ്സേജ് അയക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എ കെ അജീമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് റഫീഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ജഷീർ പോർച്ചുഗൽ എന്നുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത് ഡെവിൻ അഗൈൻ ദി പോർച്ചുഗലിൻ്റെ ഫ്ലാഗും അതേപോലെ തന്നെ ഡെവിൻ ആ ഒരു പോർച്ചുഗലിൻ്റെ ജേഴ്സിയൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത് വിഷ്ണു അഗൈൻ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് ഷമീർ ജസ്റ്റിൻ കരീം റൌഫ് മുഹമ്മദ് ഒക്കെ പറയുന്നുണ്ട് ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാമോ യെസ് ഞങ്ങളുടെ പ്ലേയേഴ്സിനെയൊക്കെ ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഒന്ന് ഉഷാറാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇങ്ങനെ അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ആ പാട്ടിലേക്ക് എത്തുന്നത് തന്നെയായിരിക്കും അതിന് മുന്നേ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ബർത്ത്ഡേ വിഷ് മുങ്ങിപ്പോകരുതല്ലോ അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ബർത്ത്ഡേ വിഷസ് പറയണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അജീമാണ് ഹായ് റേഡിയോ ഗുഡ് ഈവനിങ് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട് പ്രിയയുടെ ബർത്ത്ഡേ ആണ് പ്രിയയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് കൂടി പറയുന്നു അജീം ദോഹ അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷ് കൂടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ ഹാപ്പി ബർത്ത്ഡേ

ഓഫ്കോഴ്സ് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതും പോർച്ചുഗലിന്റെ ആ ഒരു എൻറ്റയർ ടീമിന്റെ പേര് പറഞ്ഞിട്ടുള്ള പാട്ടൊന്ന് പ്ലേ ചെയ്തേ. ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതും പോർച്ചുഗലിന്റെ ആ ഒരു എൻറ്റയർ ടീമിന്റെ പേര് പറഞ്ഞിട്ടുള്ള പാട്ടൊന്ന് പ്ലേ ചെയ്തേ. ഒന്നാവശ്യം കയറട്ടെ.

ഓ ഹോ ഹോ, ദ എനർജി ഈസ് ബിൽഡിംഗ് അപ്പ് അല്ലേ. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. നമുക്ക് ആവേശവും എനർജിയും ഒക്കെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് കേൾക്കുമ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അതിന് മാത്രം നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഇനി വെയിറ്റ് ചെയ്യേണ്ടത് കുറച്ച് മണിക്കൂറുകൾ മാത്രം. 8 മണിയാവുമ്പോൾ ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ബട്ട് ദെൻ ഐ വിൽ ബി ഹിയർ വിത്ത് സം ബ്യൂട്ടിഫുൾ സോങ്സ്. കേൾക്കാൻ മറക്കണ്ട, റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam. Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജുവലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 375.50 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 434.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 458.50 ഖത്തർ റിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 497.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജുവലറി.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 KTWV.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഫീഫ ആവേശം ഇസ് അറ്റ് ദ പീക്ക് പക്ഷേ ആ ഒരു പീക്കിലുള്ള ആവേശം ഒന്ന് ഇൻടാക്ട് ആക്കി വെക്കാനായിട്ട് വി ആർ ഗെറ്റിംഗ് ഇൻ ടു അനദർ ബർത്ത്ഡേ വിഷ് വെൽക്കം ബാക്ക് ഇത് റേഡിയോ സുനു 91.7 FM 917 ഈവനിങ്സ് അറ്റ് എ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ടൈം നമുക്കൊരു ബർത്ത്ഡേ വിഷ് അയച്ചിരിക്കുന്നത് നീനയാണ് യെസ് നീനയുടെ വിഷസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഹസിന്റെ ചേച്ചിമാരായ ലീനേച്ചിയുടെയും അതേപോലെ റീജേച്ചിയുടെയും ബർത്ത്ഡേ പിറന്നാളാണ് അപ്പൊ ആ ഒരു പിറന്നാൾ വിഷസ് അറിയിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടുപേരും ട്വിൻസ് ആണെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ എന്തായാലും ലീനേച്ചിക്കും റീജേച്ചിക്കും ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഹാപ്പി ബർത്ത്ഡേ

അടിപൊളി ബർത്ത്ഡേ വിഷസ് ഒക്കെ ദേ പറയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട 5000 9171. എന്തായാലും എക്സൈറ്റഡ് ആ ഒരു എന്താണ് ആവേശം ഒന്നും ആർക്കും തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി ദേ ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഹൗ ക്യാൻ ഐ നോട്ട്. ഫുട്ബോൾ മെനിയിലേക്ക് കടക്കുമ്പോൾ ഒരു ചോദ്യവുമായിട്ട് നിങ്ങളെ ഒരു ബോക്സിൽ ഇടാനായിട്ട് ഞാൻ കൊണ്ടുപോവാണ് ഗെയിം ബോക്സിലേക്ക്. 917 evenings game box. ഇന്നത്തെ ഗെയിം ബോക്സിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരു ചോദ്യം തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം. അപ്പൊ ഏത് ചോദ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ റിലേറ്റ് ചെയ്ത് തന്നെ ആ ചോദ്യം ഞാൻ അങ്ങ് ആക്കി. വൈ? ബിക്കോസ് പോർച്ചുഗൽ ബേസ് ചെയ്ത് ഒത്തിരി ഫാൻസ് ആർ ഔട്ട് ദേ ആർ വെയിറ്റിംഗ് ഫോർ ടുഡേസ് മാച്ച്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം, പോർച്ചുഗൽ ഫാൻസിന് മാത്രമല്ല ഫുട്ബോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആവേശകരമായിട്ട് ദാ ഫോൺ എടുത്ത് 5000 9171 ആൻസർ അയക്കാവുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും ആദ്യമായിട്ട് പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യുന്ന വർഷം. സോ ഫിഫ വേൾഡ് കപ്പ് മാച്ചിനായിട്ട് പോർച്ചുഗൽ ഏറ്റവും ആദ്യം ക്വാളിഫൈഡ് ആവുന്ന വർഷം ഏതാണ്? ഒരു ക്ലൂ കൂടെ വേണമെങ്കിൽ തരാം. ടോർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ് എന്നുള്ളൊരു ക്ലൂ കൂടി ഞാൻ തരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഹോസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഫിഫ വേൾഡ് കപ്പ് ഏത് വർഷമാണെന്നുള്ളത് ചിന്തിക്കുക. ആ വർഷമാണ് പോർച്ചുഗൽ ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്, ഒഫീഷ്യലായിട്ട് അവരുടെ ആ ഒരു എൻട്രി. ഏതാണ് വർഷം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 9171. നമുക്ക് ബോക്സ് ഒന്ന് പുറത്തിറങ്ങണ്ടേ? 917 evenings game box. അപ്പോ ഗെയിം ബോക്സിൽ നിങ്ങൾ പൂട്ടിയിട്ട് ഞാൻ ദേ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. 917 Evenings. 917 Evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome once again. Welcome back. Radio Suno 91.7 FM 917 evenings in the time aanu sandeepaanu kude join cheyyunnathu. Studio clockil samayam 6 mani kazhinja 2 minute 55 second. എല്ലാവരും ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഈ ശ്വാസം മുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോക്സിനകത്ത് ഒരുപാട് പേരെ ആക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
2: 917 evenings game box.
7: ഗെയിം ബോക്സിൽ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയ ആശ്വാസവുമായിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ രണ്ടാം തവണ ഇനി ലിസ്റ്റിലേക്ക് ആരൊക്കെയാണ് എത്താൻ പോകുന്നതെന്ന് അറിയാൻ ഞാനും വെയിറ്റിംഗ്. ബട്ട് ആദ്യത്തെ ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വായിച്ചോട്ടെ. സന്തോഷ് ബ്രോ ഈ വർഷം തന്നെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സന്തോഷ് ബ്രോ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതുൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മോഹി ആൻസർ പറഞ്ഞിട്ടുണ്ട്. മോഹി മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. എന്താണ് മൊയ്തീൻ? ഓക്കെ, മൊയ്തീൻ കുട്ടി എന്നാണ് പേര്. ഓക്കെ, ജസീർ ഹുസൈൻ റൈറ്റ് ആൻസർ പറയുന്നു. ജെഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ റൈറ്റ് ആൻസർ. നിഷാദ് റൈറ്റ് ആൻസർ പറയുന്നു. സഹദ് മുഹമ്മദ് റൈറ്റ് ആൻസർ. റിയാസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നീന റിജാസ് റൈറ്റ് ആൻസർ പറയുന്നു. ഹക്കീം റൈറ്റ് ആൻസർ. ഡെവിൻ പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്. വിഷ്ണു റൈറ്റ് ആൻസർ. ഷമീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിൻ റൈറ്റ് ആൻസർ. കരീം കാ ദേ റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ മുഹമ്മദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസിർ ഹുസൈൻ റൈറ്റ് ആൻസർ ആണ്. ഇനി അറിയേണ്ടത് ചോദ്യം കേൾക്കാതെ പോയ ഒരുപാട് പേരുണ്ട്. സന്ദീപെ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഫാത്തിമയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, റിയാസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ നിങ്ങളുടെ ബോക്സിലേക്ക് കുറച്ച് പേര് കൊടുത്തരികയാണ്. അറ്റ് ദിസ് പോയിന്റ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഏറ്റവും ആദ്യം പോർച്ചുഗൽ ആ ഒരു മത്സരം നമ്മളുടെ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത് ഏത് വർഷമാണ്? ബേസിക്കലി പോർച്ചുഗലിൻ്റെ ഡെബ്യൂ ഏത് വർഷമാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പോർച്ചുഗൽ വേൾഡ് കപ്പിലേക്ക്, ഫിഫ വേൾഡ് കപ്പ് എന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള മാച്ചിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് എത്തുന്ന ഡെബ്യൂ വർഷം ആണ് അറിയേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്ലൂ കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം ഇംഗ്ലണ്ടിൽ വെച്ചാണ് ആ മാച്ച്, ആ ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യപ്പെട്ടത്. അതായിരുന്നു ക്ലൂ. ഈ രണ്ട് സംഭവങ്ങൾ കേട്ടപ്പോൾ ആ ഒരു വർഷം ഓർമ്മ വന്നെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്തോളൂ, മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000-0997 ലാക്കി വിനേഴ്സിനെ കാത്ത് കുറച്ച് സിനിമാ ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഗെയിം ബോക്സ് ഒന്ന് പുറത്തിറങ്ങണ്ടേ.
2: 917 evenings game box.
7: അപ്പോ ഗെയിം ബോക്സിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ആ ഒരു സാവകാശം ഇനി കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്കിത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
0: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ 91.7 കെ ടി കെ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 7 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 15 മിനിറ്റും 57 സെക്കൻഡും. ഈ ഒരു ടൈമിൽ

വർഷമായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നിട്ടുള്ള ടൂർണമെൻറ്റിലാണ് ഈ ഒരു ഡെബ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഏത് ഇയറാണ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ദാ സെക്കൻഡും ഒരു ലിസ്റ്റ് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഗ്രിൻസ് റോബിൻ, അങ്ങനെ തന്നെയല്ലേ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത്? ഗ്രിൻസ്, ഓക്കെ. ഗ്രിൻസ് റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ നമുക്ക് ആ ഒരു വർഷവും അതേപോലെ തന്നെ ഏത് ദിവസമാണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ജെബിൻ റൈറ്റ് ആൻസറാണ്. രവി റൈറ്റ് ആൻസർ. സുബേർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കെ ജെ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. വൈശാഖ് റൈറ്റ് ആൻസർ. ജെൻസ റൈറ്റ് ആൻസർ ആണ്. ഫാത്തിമ റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ അജിത് റൈറ്റ് ആൻസർ പറയുന്നു. അങ്ങനെ ദേ വലിയൊരു ലിസ്റ്റ്. ജാസ്മിൻ റൈറ്റ് ആൻസർ. ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പറയുമ്പോൾ ഗുഡ് ഈവനിങ് ജിഷ, ജിഷ ജിസ് ദേ, നമുക്കൊരു ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. ആൻസർ പറയാൻ വേണ്ടിയിട്ടാണോ ഓടി വന്നത്? യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ് ജിഷയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഡൗട്ട് ഒന്നും വേണ്ട. നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1966. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ ആ ഒരു കൺഗ്രാജുലേഷൻസ് പറയുമ്പോൾ സിനിമാ ടിക്കറ്റ് ഏതാണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. 1996 എനിക്ക് തോന്നുന്നു ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് ചെറുതായിട്ടൊന്ന്. ജിതിൻ 66 വർഷം. സോ ആദ്യമായി പോർച്ചുഗൽ ക്വാളിഫൈ ആയത് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി 1966. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള മറ്റൊരു track coming up. This is Kada's Happiness Frequency, Radio Suno 91.7 FM. Kete kete kutu gudam.

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome, welcome once again. Welcome back. Radio Suno 91.7 FM 917 Evenings in the time on Sandeep Anakhoode join cheyyunnathu studio clock il samayam 6 mani kazhinju 34 minutum 12 secondum. ഒരു ചെറിയ ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ക്ഷീണത്തിലിരിക്കുകയാണെന്ന് അറിയാം. അതിനിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വർക്ക് റിലേറ്റ് ചെയ്ത് നമ്മൾ ട്രാവലൊക്കെ ഒത്തിരി നടത്താറുണ്ട്. സ്പെഷ്യലി വണ്ടി ഇല്ലാത്തവർ എപ്പോഴും റിലൈ ചെയ്യുന്ന ഒരു സോഴ്സ് തന്നെയാണ് നമ്മുടെ മെട്രോ എന്നുള്ളത്. ആൻഡ് ദെൻ നിങ്ങളുടെ സെയിൽ ഭാഗത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മെട്രോ ട്രാം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഖത്തറിയിൽ ദീ പുറത്തുവിടുന്നത്. അപ്പോൾ സസ്പെൻഷൻ ഓഫ് ലുസൈൽ ട്രാം സർവീസസ് ജൂൺ 26 മുതൽ ജൂലൈ 5 വരെ ആയിരിക്കും ഈ ഒരു സസ്പെൻഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ടു എൻഹാൻസ് ദ നെറ്റ്വർക്ക്. ആ ഒരു നെറ്റ്വർക്കിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട്. എവറിത്തിങ് റിക്വയേഴ്സ് എ മെയിൻ്റനൻസ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടൈം പീരീഡിലേക്ക് ഡേറ്റ്സ് ഒന്ന് നോക്കിക്കോളൂ. ജൂൺ 26 മുതൽ ജൂലൈ 5 വരെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഓൾട്ടർനേറ്റ് വേ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ തന്നെ നമുക്ക് ബസ് സർവീസസ് ഓൾട്ടർനേറ്റ് ബസ് സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബസ് സർവീസിൻ്റെ കാര്യങ്ങളും ഡേറ്റും ടൈമും ഒക്കെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. എസ്പെഷ്യലി ലക്തഫിയ സ്റ്റേഷനിൽ നിന്ന് തർഫത്ത് സൗത്ത് സ്റ്റേഷനിലേക്കാണ് ഈ ഒരു സർവീസ് കണ്ടിന്യൂറ്റി പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. M154 എന്നുള്ള ഒരു മെട്രോ ലിങ്ക് കൂടി അഡീഷണൽ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ടു കവർ അപ്പ് ഈ ഒരു ചെറിയ സസ്പെൻഷൻ ഓഫ് മെട്രോ റെയിൽ ട്രാമിൻ്റെ ആ ഒരു പ്രവർത്തനം നിൽക്കുമ്പോൾ. അപ്പോൾ ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ മെട്രോ യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലുസൈൽ ഭാഗത്തേക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ഓൺ ചെയ്യാനായിട്ട് കൂടി മറന്നു പോകണ്ട എന്ന് ഓർപ്പിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM-ൽ. അപ്പോൾ യാത്ര എന്തായാലും നിർത്തണ്ട, തുടങ്ങട്ടെ. നമുക്കിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂം ഇനി അബുഹമൂർ സഫാരി മോളിലും ഓപ്പണിംഗ് സൂൺ.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 376.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 435.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 460 ഖത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 498.50 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: Brought to you by
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
10: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
11: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
12: യു ആർ ലിസണിംഗ് ടു
11: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
13: You're listening to 917 Evenings.
14: Joy Alukas 917 Evenings,
15: presented by Joy Alukas, world's favorite jeweler,
16: powered by
17: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
18: In association with
19: Doha Bank,
18: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
15: And
20: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. 917 evenings.
4: Once again, welcome back. Radio Suno 91.7 FM. 917 Evenings in the time. Sandeep Anu Khoode. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് കുറച്ച് മുന്നേ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വെൻ യു ട്രാവൽ ഇൻ ആൻഡ് അറൌണ്ട് ഖത്തർ, ആ ഒരു ട്രാം യൂസ് ചെയ്യുന്നവരാണ് ലുസൈൽ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്നുണ്ടെങ്കിൽ 26 മുതൽ ജൂലൈ, ഈ വരുന്ന 26 കേട്ടോ, ജൂലൈ 5 വരെ നമുക്ക് ആ ഒരു സർവീസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരമുള്ള സർവീസസ് ഒക്കെ തന്നെ ആസ് ഇൻ ബസ് സർവീസസ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് മുമ്പ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക്. ഖത്തറിൽ നടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള 3rd edition ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇവൻറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യേണ്ടതാണ് ഇഫ് യു ആർ വിത്ത് ഫാമിലി. 2nd edition ഓൾമോസ്റ്റ് 114,400 വിസിറ്റേഴ്സിനെയാണ് ഈ ഒരു ഗംഭീര പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എക്സീഡിങ് ടു എ ടോട്ടൽ ഓഫ് 130,000 kilograms ഓഫ് മാങ്ങകൾ വിറ്റഴിക്കപ്പെട്ടു കഴിഞ്ഞ 2nd edition. എന്തായാലും ഈ ഒരു എഡിഷനിൽ അതിലും കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയം വേണ്ട. ബിക്കോസ് ആദ്യ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 2nd day ആണ് പോയത്. സോ 2nd day പോയപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത്രമാത്രം തിരക്കുള്ള ഒരു ഏരിയ ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ഫാമിലിക്ക് മാത്രമാണ് പാസ് ഓഫ് നൗ എൻട്രി ഉള്ളത്. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഫാമിലി ആയിട്ടൊക്കെ തന്നെ ഒന്ന് പോയി ആ ഒരു 3rd edition കാണേണ്ടത് തന്നെയാണ്. മാംഗോറിൽ എന്താണ് പച്ചമാങ്ങ തൊട്ട് പഴുത്ത മാങ്ങ ആൻഡ് ഓൾസോ ഉപ്പിലിട്ടത്, മുളകിലിട്ടത്, ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, ശരിക്കും നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ആൻഡ് ഓൾസോ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട അൽഫോൺസോ, മല്ലിക, കേസർ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ തന്നെ മാംഗോസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾ ദ മാംഗോസ് ഫ്രഷായിട്ട് ഇറ്റ് ഇസ് ഫ്ലോൺ ഫ്രം ഇന്ത്യ ടു ഖത്തർ, ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്ക് കൊണ്ടുവന്ന ആ ഒരു മാങ്ങകൾ തന്നെയാണ്. ആൻഡ് ഗ്യാരണ്ടീങ് എക്സെപ്ഷണൽ ഫ്രഷ്നെസ്സും ക്വാളിറ്റിയുമാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഫ്രഷായിട്ട്. ഞാൻ അതിൽ നിന്ന് ഒരു ഉപ്പിലിട്ട മുളകിലിട്ട മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാനായിട്ട് പറ്റും, എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫ്രഷ് കട്ടാണ് സംഭവം. ഒരുപാട് നേരം വെച്ചിരുന്നിട്ടൊന്നുമല്ല ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷായിട്ട് അത്രയും ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു എഡിഷനിലും മാങ്ങകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഇഫ് യു ആർ വിത്ത് യുവർ ഫാമിലി ഈസ്റ്റേൺ സ്ക്വയറിലേക്ക് സൂക്ക് വാക്കിഫിലേക്ക് പോകാനായിട്ട് മറക്കണ്ട. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ഇവിടെ ഖത്തറിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട എങ്കിൽ പോലും, നമുക്ക് ഉള്ള സ്പേസിൽ കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുഞ്ഞു മാവൊക്കെ വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ലോങ് ടൈം സ്റ്റേ ഇൻ ഖത്തർ, ദാ ആ ഒരു സംഭവമൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഒരു ഏരിയയിൽ പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദറ്റ്സ് മോർ ദാൻ ദിസ് ഇസ് യുവർ തിങ് തീർച്ചയായിട്ടും ആ ഒരു ഗംഭീരമായിട്ടുള്ള 3rd edition ഓഫ് മാംഗോ ഫെസ്റ്റിവൽ വിസിറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്ഡേറ്റുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹരിഹരൻ ജി എന്തല്ലേ ചെയ്തു വെച്ചേക്കുന്ന ഒരു പാട്ട്. വാട് എ സോങ്, വാട് എ സോങ്. കുറച്ചു നേരം ഇങ്ങനെ ആ പാട്ടിന്റെ കൂടെ പോയി. ഞാൻ അതിന് മുന്നേ കയറാത്തത് ആ പാട്ട് എൻജോയ് ചെയ്തിട്ട് മനസ്സമാധാനത്തോടു കൂടി നമ്മുടെ ലിങ്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഒരുപാട് പേരൊക്കെ തന്നെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വൈ? ബിക്കോസ് 1 hour ഇസ് ലെഫ്റ്റ്. വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും ആ ഒരു ഫുട്ബോൾ ആവേശത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നൊരു ചോദ്യം എനിക്ക് ഇത് ചോദിക്കാനുണ്ട്. എക്സ്പെക്ടേഷൻസ് ആർ ഹൈ എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല. യെസ്, അപ്പോൾ ഫുട്ബോൾ ആവേശത്തിന് ഒരു ചെറിയ മാറ്റം കൂട്ടാനായിട്ട് ദാ ഒരു ചോദ്യം കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ്.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar, in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, your trusted remittance partner.
0: യെസ്, അപ്പോൾ ഫുട്ബോൾ ആവേശം ഒരിടത്തും അവസാനിക്കുന്നില്ല. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ള, ഇറ്റ്സ് ടോട്ടലി എ പ്രഡിക്ഷൻ. അപ്പോൾ പ്രഡിക്ഷനിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ആത്മാർത്ഥമായിട്ട് പറയണം, ഇന്ന് ഇതേ ഗെയിം കാണാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പോപ്കോണൊക്കെ മേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ ടി വിയുടെ ഫ്രണ്ടിലിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ ഫോണിൻ്റെ ഫ്രണ്ടിലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രഡിക്ഷൻ ഇസ് അനിവാര്യം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ട് ദാ 8 o'clock ആരംഭിക്കാൻ പോകുന്ന പോർച്ചുഗൽ മാച്ചിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും കൂടി മത്സരിച്ച് ഇന്നത്തെ ദിവസം മത്സരത്തിൻ്റെ അവസാനം ആരായിരിക്കും ജയിക്കുക, ആരാണ് ഇന്നത്തെ ആ ഒരു മാച്ച് ഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്, എത്രയായിരിക്കും സ്കോർ, ഈ രണ്ട് സംഭവം എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. പ്രഡിക്ഷൻസ് ഓൺ ആണ്. വൈ? ബിക്കോസ് പ്രെഡിക്റ്റ് ചെയ്ത് ലക്കി വിനേഴ്സിനെ കാത്തൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അപ്പം ഇന്നത്തെ പ്രഡിക്ഷൻ ഓൺ ആക്കുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗോളിന് വേണ്ടിയിട്ട്, പോർച്ചുഗീസിൻ്റെ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് മത്സരം ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ തന്നെയാണ്. എത്രയായിരിക്കും ആ ഒരു സ്കോർ നിര എന്നുള്ളത് കൂടി ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാനിവിടെ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് അറിയാനായിട്ട്. ഫുട്ബോൾ മെനിയൽ.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar, in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ കളി കാണുന്നത് വിമൻസ് ആണെന്ന്. കാരണം വലിയൊരു കൈയടി കേട്ടോ ആദ്യ മത്സരം. ആദ്യം ആ ഒരു ചോദ്യത്തിന് ചോദിച്ചു തീരുന്നതിന് മുന്നേ ജാസ്മിൻ ആണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പോർച്ചുഗൽ ആയിരിക്കും സന്ദീപേ ഇന്ന് ജയിക്കുന്ന, അതിൽ ഇപ്പൊ സംശയമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. ആവേശത്തിന് ഒരു കുറവും വെക്കണ്ട, മെസ്സേജൊക്കെ ഇങ്ങ് പോന്നോട്ടെ. ഇന്നത്തെ മത്സരം ജയിക്കാൻ പോകുന്നത് ആരായിരിക്കും ആ പ്രഡിക്ഷൻ ഒന്ന് നടത്തിക്കോളൂ. ആദ്യത്തെ മത്സരത്തിന് കേട്ടോ 8 o'clock സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോർച്ചുഗൽ ആൻഡ് ഓൾസോ ഉസ്ബെക്കിസ്ഥാൻ മത്സരം, ആ ഒരു മത്സരത്തിൽ ആരായിരിക്കും ഇന്ന് ജയിക്കാൻ പോകുന്നത്, എത്രയായിരിക്കും ആ ഒരു സ്കോർ. സലീം ബക്കർ പറയുന്നു പോർച്ചുഗൽ 0 ഉസ്ബെക്കിസ്ഥാൻ 1 ആയിരിക്കും എന്ന്. സ്കോർ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത്. ആൻഡ് ഓൾസോ രാജേഷ് പറയുന്നു പോർച്ചുഗൽ ഇസ് ഗോയിങ് ടു സ്കോർ 2, ഉസ്ബെക്കിസ്ഥാൻ 1 ഗോളുമായിട്ടായിരിക്കും പോർച്ചുഗൽ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. റോഷൻ, ദി പോർച്ചുഗൽ വിൽ വിൻ ടുഡേ 2-0 ആയിരിക്കും. ഇനി ബാക്കിയുള്ള ആ ഒരു അപ്ഡേറ്റ് ഒന്ന് വരട്ടെ. ഞാനും വെയിറ്റിംഗ് ആണ് ആരൊക്കെയാണ് കളി കാണാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. ആൻഡ് ഒരു അടിപൊളി പാട്ടിലേക്ക് നിങ്ങളെ കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഫുട്ബോൾ വൈബ് ഒന്ന് സെറ്റ് ചെയ്യുക. ദിസ് ഇസ് സന്ദീപ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. You're listening to 917 Evenings. 917 Evenings.
3: Joy Alukas 917 Evenings. Presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
6: In association with
7: Doha Bank,
6: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: Suno.
1: Radio Suno. 91.7 FM.
0: Radio Suno.
2: Qatar's happiness frequency.
0: Radio Suno.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
7: Let's play football.
2: Football Mania.
6: അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ വിമാനത്താവളം മുതലിങ്ങോട്ട് ആരാധകർ വഴിക്കിരുവശവും തടിച്ചുകൂടിയിരുന്നു. ഈ മത്സര ദിവസം കൊൽക്കത്തയിലെ സ്കൂളുകൾക്കെല്ലാം അവധിയായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ നടന്ന ആ മത്സരം 80,000 പേർ നേരിട്ട് കണ്ടു. 1977 ആ ചരിത്ര സംഭവം. പെലെ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം, അതും കൊൽക്കത്തയിൽ. കാഴ്ചക്കാരനായിട്ടായിരുന്നില്ല ആ വരവ്, പന്ത് തട്ടാൻ തന്നെയായിരുന്നു. സൗഹൃദ മത്സരത്തിൽ വടക്കേ അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിനു വേണ്ടി മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങി. മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചു.
7: Let's play football.
2: Football Mania.
8: You're listening to
9: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back to Football Mania.
6: Let's play football.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: ഓഫ് കോഴ്സ് പല മാച്ചസും കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നും, ആ അതെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇതെന്താ അങ്ങനെ സംഭവിച്ചത്, ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഡിസ്കഷനിൽ കൊണ്ടുവരിക. ഞാൻ കുറച്ച് മുന്നേ ചോദിച്ച ഒരു ചോദ്യം, അതായത് ഇന്നത്തെ മത്സരം ആ ഒരു പ്രെഡിക്ഷൻ നമുക്ക് നടത്താം, ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്, ഇപ്പം നടക്കാൻ പോകുന്ന 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോർച്ചുഗൽ ഉസ്ബാക്കിസ്ഥാൻ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് ആരായിരിക്കും, എത്രയായിരിക്കും ആ ഒരു ഗോൾ നിര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പോർച്ചുഗലാണ് സെക്കൻഡ് ലിസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. രാജേഷ് ബ്രോ പറയുന്നുണ്ട് പോർച്ചുഗൽ 2 ഉസ്ബാക്കിസ്ഥാൻ 1. സലീം ബക്കർ പറയുന്നു പോർച്ചുഗൽ 0 ഉസ്ബാക്കിസ്ഥാൻ 1. റോഷൻ പറയുന്നു പോർച്ചുഗൽ വിൽ വിൻ ടുഡേ 2-0 എന്നുള്ളതായിരിക്കും ആ ഒരു സ്കോർ നില. ഇക്ബാൽ പറയുന്നു പോർച്ചുഗൽ 3-0 ആയിരിക്കും ഇന്നത്തെ ആ ഒരു സ്കോർ നില എന്നുള്ളത്. ആൻഡ് ഓൾസോ സാദ് പറയുന്നു ഉറപ്പായിട്ടും ഇന്ന് ഉസ്ബാക്കിസ്ഥാൻ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്, പോർച്ചുഗൽ 0 ഉസ്ബാക്കിസ്ഥാൻ 1 എന്നുള്ള നിലയിലായിരിക്കും എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആരുടെ ഗോള് എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് അനിൽകുമാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് സ്വന്തം കളിക്കാരൻ പാസ് കൊടുക്കാണ്ട് എങ്ങനെയാണ് അയാൾ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ദേ അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കാണാം. അവിടെ എന്താണ് ആ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്നത്, ഇറ്റ് ക്യാൻ ബി ടോട്ടലി ഡിഫറെന്റ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതും ആയിരിക്കില്ല. എന്താണെങ്കിലും ഇന്നത്തെ ബാച്ചോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിധി എഴുതാൻ പോകുന്നുണ്ട്. ലെറ്റ് സീ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. കുറച്ച് സമയം കൂടി, ഓൾമോസ്റ്റ് ഒരു 30-35 മിനിറ്റ്സ് നമ്മൾ കാത്തിരുന്നാൽ മതി. ആ ഒരു മത്സരം ആരംഭിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ പോർച്ചുഗൽ ഫാൻസ് ഇരിക്കുക. ആൻഡ് ഓൾസോ ഉസ്ബാക്കിസ്ഥാൻ ഫാൻസ്, രണ്ട് ടീമിനെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. അതിനിടയിൽ നമുക്ക് സന്തോഷ് ബ്രോ പറയുന്നുണ്ട് പോർച്ചുഗൽ ഇസ് ഗോയിങ് ടു സ്കോർ 3 goals ആൻഡ് ഉസ്ബാക്കിസ്ഥാൻ 1 goal. ലിജോ ബ്രോ പറയുന്നു 0-0 ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. പ്രഡിക്ഷൻസ് ആർ ഓൺ, നിങ്ങൾക്കും പ്രഡിക്ട് ചെയ്യാനുള്ള ആ ഒരു അവസരമുണ്ട്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഡു. എന്തായാലും പ്രഡിക്ഷൻസ് ഓൺ ആണ്. ആ ഒരു പ്രഡിക്ഷൻസ് ഒക്കെ പോന്നോട്ടെ 5000-0009-17 ഫുട്ബോൾ ആവേശവുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Google Play Store
0: and
2: App Store.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM 917 ഈവനിംഗ്സ് ഇറ്റ് ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ ഫുട്ബോളിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ടു ഓൾ ദ വൺസ് ഹു ഡ്രൈവ്, ശരിക്കും വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഞാൻ എത്തുന്നത്. ജനറൽ പബ്ലിക്കിനെ റിമൈൻഡ് ചെയ്തുകൊണ്ടുള്ള മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ അപ്ഡേറ്റ് ആണ് ഇത് നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ ആക്സിഡന്റ് ഫോട്ടോസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് വീഡിയോസ് ഒക്കെ ആക്കി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് ിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ഡൌൺ ചെയ്യുക. ലീഗൽ പ്രൊസീജിയേഴ്സ്, ലീഗൽ പെനാൾട്ടീസ് ആയിരിക്കും നമ്മുടെ മേലിലേക്ക് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വെൻ ഐ സേ ദാറ്റ്, ചെറിയൊരു എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് ആണ്. 10,000 ഖത്തറിയാലാണ് ഫൈൻ വരാൻ പോകുന്നത്. ഇഫ് യു ഹാവ് അപ്ലോഡഡ് സച്ച് കൈൻഡ് ഓഫ് വീഡിയോസ് പ്ലീസ് ടേക്ക് ഇറ്റ് ഡൌൺ ആസ് വെൽ. കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രാഫിക് ആക്സിഡന്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മെട്രാഷിലൂടെ മാത്രമാണ് പോസിബിലിറ്റീസ് അവർ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ആൻഡ് ആ ഒരു പോസിബിലിറ്റിയിൽ തന്നെ നമുക്ക് വെഹിക്കിളിന്റെ പ്ലേറ്റ് നമ്പർ മെട്രാഷിൽ അപ്ലോഡ് ചെയ്യാം. ഇതുകൂടാണ്ട് തന്നെ 4 ഫോട്ടോസ് ആക്സിഡന്റ് സീൻ റിലേറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാണ്ട് മറ്റൊരു അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, പാസഞ്ചേഴ്സിന്റെയോ ഇൻഡിവിജ്വൽസിന്റെയോ ഫോട്ടോഗ്രാഫ് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ള അപ്ഡേറ്റ് കൂടിയുണ്ട്. പ്രൈവസി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾവേസ് കീപ് യുവർ മെട്രാഷ് ആപ്ലിക്കേഷൻ റെഡി ആൻഡ് ഓൾസോ ഒഫീഷ്യൽ ചാനൽസിലൂടെ മാത്രം ഒരു ആക്സിഡന്റ്, സ്പെഷ്യലി ട്രാഫിക് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ സേഫ് എവ്രിവൺ. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM ൽ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ. Brought to you by
2: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
3: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, welcome back once again. Radio Suno 91.7 FM 917 evenings in the time on Sandeep Anna Kuda join Chino. The studio clock il samayam 8 mani kazhinju 5 minutum 46 secondum. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാച്ച് വിറ്റ്നസ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് പലരും തന്നെ സ്ക്രീൻസിൻ്റെ ഫ്രണ്ടിലായിരിക്കാം, ഫോണ് കൈ പിടിച്ച ഒരുപാട് പേര് ഇപ്പോൾ കാറിൻ്റെ അകത്ത് കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരിക്കാം. എവിടെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഇരുന്ന ആ ഒരു മാച്ച് കാണുന്നത്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഒരു ചെറിയ ഫോട്ടോ അയച്ചോളൂ ഇഫ് യു ആർ ഔട്ട്സൈഡ് ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് 5000917 ജസ്റ്റ് ടു മേക്ക് ഇറ്റ് അക്കൗണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മാച്ച് കാണാൻ തുടങ്ങിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഷോപ്പിംഗ് മാൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ഫാൻ സോൺസ് തന്നെ കാണാനായിട്ട് സാധിക്കും. ലാർജ് സ്ക്രീൻസ്, എസ്പെഷ്യലി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എൻട്രി ഫീയും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നോർത്ത് ഫുഡ് കോർട്ട് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് മാച്ചൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇത് കൂടാണ്ട് തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വിർച്വൽ ഗെയിംസും PS5 ഫുട്ബോൾ ചലഞ്ചസ് ഒക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ദോഹ ഫെസ്റ്റിവൽ സിറ്റി നോർത്ത് ഫുഡ് കോർട്ടിൽ. ഇത് കൂടാണ്ട് തന്നെ മോൾ ഓഫ് ഖത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ, ആ ഒരു ഒയാസിസ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നൂനു സിറ്റി ആപ്പ് വഴി ഒരുപാട് സ്നൂനു അറീന എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഏരിയ തന്നെയാണ്. ഇതല്ലെങ്കിലും നമുക്കവിടെ ആ ഒരു ഒയാസിസ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ഗെയിം വിറ്റ്നസ് ചെയ്യാനായിട്ട് സാധിക്കും. ടൈമിങ്സ് ഒക്കെ തന്നെ മാളിൻ്റെ ഓപ്പണിംഗ് ടൈമിങ്സും ക്ലോസിങ് ടൈമിംഗ് ഒക്കെ ആയിട്ട് അലൈൻഡ് ആണ് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് ചില ദിവസങ്ങളിൽ, അതായത് ഖത്തറിൻ്റെ മാച്ചുള്ള ദിവസം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഗെയിം നമുക്ക് മാച്ച് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇഫ് ദ മാച്ച് സ്റ്റാർട്ടിങ് അറ്റ് 11 PM ആൻഡ് ഓൾ, ഐ മീൻ 11 PM ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മാച്ച് കഴിയുന്നവരെ ഒരു പക്ഷേ നമുക്ക് ആ കംപ്ലീറ്റ് സംഭവം എൻജോയ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് പല മാളുകളിലും തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് കൂടി അറിയാനായിട്ട് സാധിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ മാച്ച് കാണുന്നത് എവിടെ നിന്നാണ് ഫോട്ടോ അയക്കാനായിട്ട് മറക്കണ്ട. 5000917 നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട്, ചിലപ്പോൾ ഫാൻ സോണിലായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് മോൾസിലായിരിക്കാം, എവിടെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് അതൊന്നും അല്ലെങ്കിലും വീട്ടിലിരുന്ന് കാണുകയായിരിക്കാം. അപ്പോൾ ആ ഒരു ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യാനായിട്ട് മറക്കണ്ട 5000917. സന്ധ്യമാണ് കൂടെയുള്ളത് 917 evenings.

0: വാട്ട് എ മാനിഫെസ്റ്റേഷൻ ഗൈസ്, വാട്ട് എ മാനിഫെസ്റ്റേഷൻ. അയ്യോ, അടിപൊളി അടിപൊളി സ്റ്റാർട്ട് എന്ന് തന്നെ പറയണം. ഒരുപാട് പേര് തന്നെ എനിക്കിവിടെ മെസ്സേജ് അയച്ചു, റൊണാൾഡോ ഇന്ന് ഗോൾ അടിച്ചിരിക്കും, രണ്ട് ഗോളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാജന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രിയ ജോൺസൺ പോർച്ചുഗൽ രണ്ടായിരിക്കും എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ടു സേ, ദാ ഒരു തുടക്കം തന്നെ ഗംഭീരമായിട്ടുള്ള സ്റ്റാർട്ട് തന്നുകൊണ്ട് ഇതാണ് റൊണാൾഡോ ആദ്യ ഗോൾ ദാ സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരം ശരിക്കും നോ വേർഡ്സ്, നോ വേർഡ്സ്. പോർച്ചുഗൽ ടീം എവിടെ?
1: Portugal! Portugal!

0: peito o manto, o rei chegou!
1: Ronaldo, Ronaldo, Ronaldo!
2: Trust me, Portugal fans out there, you have manifested really well. Ayyo, kiddilayitte innathe, it is not just about manifestation. Sherikkum, a legend, daroolaanalle, kalikkunne. Enthayalum, starting thanne aa oru goal ittukonde, nammalde koreyere chodyangalkku full stop ittirikkayaanu the legend Cristiano Ronaldo and obviously nammalokke thanne wait cheyidirunna aa oru manohramayittulla goal. Daa nammal kandukondirikkayirunnu korchu munne, witness ഇതിങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മത്സരത്തിന് ആവേശം കുറച്ച് കൂടുതൽ തന്നെയാണ്. ബിക്കോസ് അറ്റ് ദ വെരി സ്റ്റാർട്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഗോൾ കിട്ടുമ്പോൾ ദർ ഇസ് നോ അതർ വേ വി ക്യാൻ സെലിബ്രേറ്റ്. സോ ടു ഓൾ ദ പോർച്ചുഗൽ ഫാൻസ് ഔട്ട് ദിയർ, ടു ദ വൺസ് ഹു ലവ് പോർച്ചുഗൽ, ദിസ് ഈസ് യുവർ മൊമെന്റ് ടു സെലിബ്രേറ്റ്. പെട്ടെന്ന് മെസ്സേജ് അങ്ങ് അയച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഇന്ന് ഗോൾ അടിക്കും എന്നുള്ളത് ദേ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഗോൾ അടിച്ചല്ലോ, ഇനി അടിക്കാൻ എന്താണല്ലേ. ഓൾറെഡി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സന്തോഷ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ആദ്യ പോർച്ചുഗൽ ഗോൾ ദാ വീണിരിക്കുന്നു. ഇനിയിപ്പോ എത്രയായിരിക്കും, ഇന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ്. ആൻഡ് ദാറ്റ് വെയിറ്റ് വിൽ ബി ഫോർ സം ടൈം. ലെറ്റ്സ് സീ ഹൗ ദ ഗെയിം ഈസ് ഗോയിങ് ടു ഗോ. സന്ദീപാണ് കൂടെയുള്ളത് മാച്ച് അപ്ഡേറ്റ്സുമായി, ഓൺലി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 15:31 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഗദാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. For City Exchange, City Exchange, your trusted Dravidians partner.

0: ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000107
3: ഇൻ അസോസിയേഷൻ വിത്ത് ദോഹ ബാങ്ക്. മേക്ക് ഷോപ്പിംഗ് മോർ റിവാർഡിംഗ്. ഗെറ്റ് എ 500 ഖത്തറി റിയാൽ ലുലു വൗച്ചർ വിത്ത് യുവർ ന്യൂ ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ജസ്റ്റ് സ്പെൻഡ് 1 ഖത്തറി റിയാൽ ടു അൺലോക്ക് അപ് ടു 5% റിവാർഡ്സ്. അപ്ലൈ ബിഫോർ ജൂൺ 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Sonora 92.7 FM 917 evenings in the time aanu. Adilum ubari ide football mania adigambheeramayittu nadakkumbol mattoru update umayittaanu njan ethunnathu. Santoshulla vaartha thaneyanu for Portugal.
6: Let's play football.
7: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
8: In association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
5: എന്ത് പറയാന്, ആശാൻ അങ്ങോട്ട് തുടങ്ങി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തുടക്കം ദാ ഒട്ടും മോശമായില്ല. ആദ്യത്തെ ഗോൾ കഴിഞ്ഞ രണ്ടാമത്തെ ഗോളിന്റെ വിശേഷങ്ങൾ അറിയിക്കാനാണ് ഞാൻ എത്തുന്നത്. പോർച്ചുഗൽ പാകിസ്ഥാൻ മത്സരം ഏറ്റവും ഗംഭീരമായിട്ട് 19th മിനിറ്റ് പിന്നിടുമ്പോൾ ദാ രണ്ടാമത്തെ ഗോളും അടിച്ചിട്ടുണ്ട്. ആ ഒരു രണ്ടാം ഗോളിന്റെ എന്താ എനർജി വാസ് വേറെ ലെവൽ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ജെഫിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഇൻബോക്സിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മെസ്സേജ് വരുന്നു. സോ ഇഫ് യു ആർ വാച്ചിങ് ദ ഗെയിം, തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ നിന്നാണോ കൂട്ടുകാരുമായിട്ട് ഒരു സെൽഫി എടുത്ത് അയക്കാനായിട്ട് പറയണ്ട. 5000097 ഇന്ന് എത്ര ദിവസം ഞാൻ പോർച്ചുഗലിന്റെ പാട്ട് പ്ലേ ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ.

0: peito o manto, o rei chegou!
1: Ronaldo, Ronaldo, Ronaldo, é Portugal!
2: സംസാരമല്ലാതെ ഗോൾ അടിച്ച് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇന്ന് എന്തായാലും ആ ഒരു ടീം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇന്ന് ആര് തൂക്കും ആ ഒരു എന്താണ് ടൈറ്റിൽ എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ശരിക്കും ദാറ്റ് ജയം, ദാറ്റ് പർട്ടിക്കുലർ വിക്ടറി ഈസ് ഗോയിങ് ടു ബി ഓൾവേസ് ഇൻ ദ ഹിസ്റ്ററി. ഒരു ഡൗട്ടും വേണ്ട. കാര്യങ്ങളൊക്കെ ഇതാ ഉഷാറായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സെൽഫി വിത്ത് ഫ്രണ്ട്സ് മറക്കണ്ട. 5000917 സന്ദീപാണ് കൂടെയുള്ളത് on Qatar's happiness frequency radio suno 91.7 FM. updates on football and ipurthi our world cup update mayita ningade koodi undu orpikkunu. another beautiful track coming up. this is Qatar's happiness frequency 91.7 FM.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം ഇസ് കംപ്ലീറ്റ്ലി ഫോർ പോർച്ചുഗൽ. ഒരു ഡൗട്ടും വേണ്ട. കാരണം ദേ ഉസ്ബാക്കിസ്ഥാൻ അടിച്ച ഒരു ഗോൾ ഈ ഒരു സമയത്ത് ചെറിയൊരു അപ്പീലോടുകൂടി അത് ഫൗളാണെന്ന് വരുത്തുകയും ആൻഡ് ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ആദ്യം അത് ഗോളായിട്ട് തന്നെ അംഗീകരിച്ചതാണ്. പക്ഷേ അതിപ്പോതേ അവരുടെ സ്കോർ ബോർഡിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ഇഫ് യു ആർ നോട്ട് വാച്ചിങ് ദ ഗെയിം, ഇതാ ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസ് അയക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ുന്നത് ആ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ ഫോണിലാണെങ്കിൽ പോലും ഫ്രീ ആയിട്ടുള്ള ഒരു ഫോൺ എടുത്ത് എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്തയക്കാനായിട്ട് പറയണ്ട. 5000997 ഇന്നത്തെ മത്സരം അത്രമാത്രം എൻജോയ് ചെയ്ത് കാണുന്ന ഒരുപാട് സി ആർ സെവൻ ഫാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ടല്ലോ. ഒരു പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച ഇന്നത്തെ ആ ഒരു ഗോള് അവിടെ നിന്ന് ഏറ്റവും മനോഹരമായിട്ട് ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോർച്ചുഗലിനെ ഫേവർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. The nature, everything is falling for Portugal today. Let's see how the game is going to be. എന്തായാലും ഏറ്റവും അടിപൊളിയായിട്ട് നടക്കുന്ന ആ ഒരു ഗെയിം വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈ ഡിയർ ലിസ്ണേഴ്സ്, യെസ്, നിങ്ങളുടെ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ലിജോ ജോസഫ് ബ്രോ റിയാക്ഷൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. 0-0 ആയിരിക്കും എന്ന് പറഞ്ഞത് ആദ്യം തന്നെ തെറ്റിച്ചുകൊണ്ട് 2-0 എന്ന ആ സ്കോറിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഫൗള് കൂടി വന്നപ്പോഴത്തേക്കും പാകിസ്ഥാൻ ഒരു നെഗറ്റീവ് വൈബ് വന്നിട്ടുണ്ടോ? ലെറ്റ്സ് സീ. എന്തായാലും ഒരു പോയിന്റിലേക്ക് നമ്മളിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു തീരുമാനത്തിലേക്ക് വരണ്ട. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഹൗ ദ ഗെയിം ഇസ് ഗോയിങ് ടു ബി. സോ മാക്സിമം ടൈം വരെയും നിങ്ങൾക്ക് കൂടെ തന്നെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉണ്ടാവും ഓൺ കഥാസ് ആപ്പിൻ്റെ ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സോ ഇപ്പോൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ ഏത് പോയിന്റിൽ നിന്നാണ് ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഓൾറെഡി പേരില്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്നും അറബ് നെയിമാണ് കേട്ടോ കിടക്കുന്നത്. എല്ലാ ഫ്രണ്ട്സും കൂടെ അടിപൊളിയായിട്ടിരുന്ന് ആ ഗെയിം കാണുന്ന ഒരു ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ രസകരമായിട്ടുള്ള ആ ഫോട്ടോസൊക്കെ ഇങ്ങ് പോന്നോട്ടെ. 5000997

പാട്ടിന്റെ ഇടയ്ക്ക് കയറിയത് ഒരു അപ്ഡേറ്റ് കൂടി പറയാനാണ്. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവര് ദേ കേട്ടോണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ പാട്ടിന്റെ ഇടയിലൂടെ വന്നിട്ട് അൽസദ് റൂമിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ആ ഗെയിം കാണുന്നത്. അപ്പൊ ടി വി എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഗ്യാങ് തന്നെയുണ്ട്. എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7 ഓക്കെ, 7 പേര് ചേർന്ന് ഇവരെല്ലാരും തന്നെ അസ്ബ കോളേജ്, അങ്ങനെ തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്, അസ്ബ കോളേജ് 2013-16 ബാച്ച് മേറ്റ്സ് ആണ്. എല്ലാരും കൂടി ഉഷാറായിട്ടിരുന്നത് ആ ഒരു ഗെയിം കാണുന്ന ഫോട്ടോ ഇങ്ങനെ അയച്ചു തരുമ്പോൾ അവിടെ ദേ ജേഴ്സി ഒക്കെ ഇട്ട് അതിഗംഭീരമായിട്ട് തന്നെ സെലിബ്രേഷൻ നടക്കുകയാണ്. പല കൂട്ടായ്മകളും ഇതേപോലെ സെറ്റ് ആവുന്ന ഒരു സമയവും കൂടിയാണ്. സോ ഫോട്ടോസ് അയക്കാനായിട്ട് മറക്കണ്ട. പാട്ടിലേക്ക്.

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാലോ, പോകുന്നില്ല തിരിച്ച്. അയ്യോ, ദ തേർഡ് ഗോൾ, കം ഓൺ ഗൈസ്. ഞാൻ ശരിക്കും ഗോളെന്ന് പറയണ്ട, ഇതങ്ങ് പ്ലേ ചെയ്താലോ എന്ന് വിചാരിച്ചതാ.

ഫാൻസ് ഒക്കെ ഇവിടെ രണ്ടാമത്തെ ഗോളാണ്. ഒരുപാട് പേരുടെ പ്രെഡിക്ഷൻസിന് ആ ഒരു സന്തോഷം, ആൻഡ് ഓൾസോ ഇൻഫാക്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു പക്ഷേ മാച്ചിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ പോലും ആ ഒരു പോസ്റ്റർ റൈറ്റ് ആഫ്റ്റർ ദ ഗോൾ, എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാത്ത ആറ്റിറ്റ്യൂഡ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബ്രൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഡൗട്ടും വേണ്ട, അൾട്ടിമേറ്റ് റൊമാഞ്ചമാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി പെട്ടെന്ന് കയറി. So officially it's 3-0, 3 goals. അയ്യോ, 2 എന്നുള്ള ആ ഒരു ഏറ്റവും അധികം പറഞ്ഞിരുന്ന കൗണ്ടൊക്കെ ഭേദിച്ച് മൂന്നാമത്തെ ഗോളും പോർച്ചുഗൽ അടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം തന്നെയാണ്. വേർ ഈസ് മൈ പോർച്ചുഗൽ ഫാൻസ്? എവിടെ പോർച്ചുഗൽ ഫാൻസ് ഒക്കെ പോകുന്നോട്ടെ ഇൻബോക്സിലേക്ക്, 5000997 നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വൈ? ബിക്കോസ് ദാ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ് ഗൈസ്.

0: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക്, നസീം മെഡിക്കൽ സെന്റർ അൽഖോറിലെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വേനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂടാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ നിന്നും അസഹ്യമായ പുളിപ്പോ പുളിപ്പോടുകൂടിയ വേദനയോ വരികയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അത് നമ്മുടെ പല്ലിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ സൂചനയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. നന്ദി.
0: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411111133.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഹാഫ് ടൈം ആകുന്നതിന് മുന്നേ തന്നെ മൂന്ന് ഗോളുകളുമായി പോർച്ചുഗൽ. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ്എംഎൽ. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. ഫുട്ബോൾ മാനിയയിൽ സന്ദീപാണ് കൂടെയുള്ളത്. അതിഗംഭീരമായിട്ടുള്ള ഒരു മാച്ച് തന്നെ നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദ ആവേശം ഇസ് ടു നെക്സ്റ്റ് ലെവൽ. പക്ഷേ എനിക്ക് ഇത് ചെറുതായിട്ടൊന്ന് രാജാ ബൈബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. എങ്കിൽ പോലും ആവേശത്തിനൊന്നും ഒരു കുറവും വെക്കുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോർച്ചുഗൽ ടീമിനോട് പറയാനുള്ളത് യെസ് ഓഫ് കോഴ്സ് അടിപൊളിയാണ്, അടിപൊളിയാണ് നിങ്ങൾ. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് തന്നെ ഒരു വലിയ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ഗോൾസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന നമ്മുടെ സ്വന്തം ഫാൻ ബോയ് ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഇന്ന ടീം ആവണമെന്നില്ല, ഫാൻ ബോയ് ആവാനായിട്ട്. എസ്പെഷ്യലി ആ ഒരു ഇൻഡിവിജ്വലിലേക്ക് വരുമ്പോൾ, ആ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ, ഇറ്റ്സ് നോട്ട് അബൌട്ട് എനി ടീംസ്. ഒരുപാട് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആരാധകർ ആ ഒരു ഗോളിന് വേണ്ടി. ഒന്നല്ല രണ്ട് ഗോളുകളാണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ രാത്രി പോർച്ചുഗൽ ടീം, പോർച്ചുഗൽ ഫാൻസിന് ഉറക്കുണ്ടാവില്ല എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല. ഇവിടുത്തെ ആ ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ആവേശവും ആഘോഷമായിട്ട് നടക്കുമ്പോൾ നമുക്ക് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുപാട് പേര് സെൽഫീസ് അയക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മെസ്സേജാണ് വരുന്നത്. റിയാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വൈശാഖിന്റെ മെസ്സേജ് ഉണ്ട്, കെ ജെ എന്ന അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അജിത്തിന്റെ മെസ്സേജ് ഉണ്ട്, ഫാത്തിമ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് എല്ലാവരും ആ ഒരു ഫോട്ടോസ് ഗെയിം കാണുന്നതിന്റെ സെൽഫീസ് ആണ് അയച്ചിട്ടുള്ളത്. ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. നാളെ ഉഷാറായിട്ട് മറ്റൊരു ഗെയിമിന്റെ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാനും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഫുട്ബോൾ വൈബ് ഇസ് ഇൻ ദ എയർ അല്ലേ. ആ ഒരു ഫുട്ബോൾ വൈബോട് കൂടി തന്നെ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. സീ ഓൾ ടുമോറോ ആൻഡ് ടിൽ വി മീറ്റ്സ് അഗൈൻ. ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 917 ഈവനിങ്സിൽ നിന്നും.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: One, seven evenings.

ഹായ് അസ്സലാമലൈക്കും, ഞാൻ

0: suno 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: Hi everyone, this is Vijay Shudas.
6: You're listening to
5: Radio Suno 91.7 FM.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: நேரம் வெளுக்கும்போ காரில் கயறும்போ ஆபீஸில் போகும்போ ஸ்கூல் பஸ்ல டீம் இருக்கும்போ கேட்டு கேட்டு கூட்டு கூடும் சவாரி மார்னிங் சவாரி
0: மார்னிங் சவாரி இது நம்முட சவாரி ஞாயிறு முதல் வியாழம் வரை ராவிலே 6 மணி முதல்
3: மார்னிங் சவாரி
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

വാത്സല്യം. റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.